ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 17 സെക്കൻഡ്. ഇന്ന് ശകവർഷം

1948 ജ്യേഷ്ഠം 6, കൊല്ലവർഷം 1201, ഇടവം 13. 2026 മെയ് 27 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ബി നായർ.
2: മനുഷ്യൻ നിത്യവും പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണമെന്നാണ് സ്മൃതികളും ധർമ്മശാസ്ത്രങ്ങളും പറയുന്നത്. അവയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിഥിയജ്ഞം. മനുഷ്യയജ്ഞത്തെ അതിഥിയജ്ഞമെന്നും പറയുന്നു. അതിഥി എന്നാൽ തിഥി അറിയിക്കാതെ വരുന്നവൻ എന്നർത്ഥം. മുൻകൂട്ടി സമയവും ദിവസവും നിശ്ചയിക്കാതെ വരുന്നവൻ ആരോ അവൻ അതിഥിയാണ്. അവനെ അതിഥിദേവോ ഭവ എന്ന ഭാവേന സ്വീകരിക്കുകയും ഭക്ഷണം നൽകുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും പറയുന്നു. യഥാർത്ഥത്തിൽ നാം ക്ഷണിച്ചു വരുന്ന വ്യക്തിയെയോ മുൻകൂട്ടി ദിവസം നിശ്ചയിച്ചു വരുന്ന വ്യക്തിയെയോ അതിഥി എന്ന പദവിയിൽ സൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്നു വരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതിഥി എന്ന വാക്കിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. മനുഷ്യരെല്ലാവരും തന്നെ മുൻകൂട്ടി ദിവസം നിശ്ചയിക്കാതെയാണ് ഈ ലോകത്തിൽ വന്നത്. ഞാൻ ഇന്ന ദിവസം ജനിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ച് ജനിച്ചവരാരുമില്ലല്ലോ. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരർത്ഥത്തിൽ ഭൂമിയിലെ അതിഥികളാണ്. അതിഥിയജ്ഞം എന്ന് പറയുമ്പോൾ മനുഷ്യർ പരസ്പരം ചെയ്യേണ്ട യജ്ഞം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം തന്നെയാണ്. മനുഷ്യർ പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം. മനുഷ്യരുടെ ഇടയിൽ വർഗീയ ചിന്തയ്ക്ക് പ്രസക്തിയില്ല. മനുഷ്യനെ സഹായിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും കടമയാണ്. മാനവ സേവ തന്നെയാണ് മാധവ സേവ. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യനും അവരുടെ സമയവും അർത്ഥവും വിനിയോഗിക്കേണ്ടതാണ്. ദുഃഖിതരെയും രോഗബാധിതരെയും ആശ്രയമില്ലാത്തവരെയും സഹായിക്കുക എന്നതാണ് മനുഷ്യയജ്ഞം കൊണ്ടുദ്ദേശിക്കുന്നത്. രോഗശാന്തി ശുശ്രൂഷ, ആപത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക, സമൂഹത്തിലെ ദുർബലരായവരെ സഹായിക്കുക, മനുഷ്യജീവിതത്തിനാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ നൽകാൻ സഹായിക്കുക, മനുഷ്യവർഗത്തിൻ്റെ നൈര്യന്തര്യത്തിന് വേണ്ടി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക, സാമൂഹ്യ തിന്മകൾക്കെതിരെ സാമൂഹ്യ മനസ്സാക്ഷിയെ ഉണർത്തുവാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയെല്ലാം മനുഷ്യയജ്ഞത്തിൽപ്പെടുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പാടെ ഒഴിവാക്കി യുദ്ധത്തിൽ മരിക്കുന്ന ഏത് രാജ്യത്തായാലും മനുഷ്യർ തന്നെയാണെന്ന ബോധമുണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന സഹകരണ പ്രസ്ഥാനം എന്ന പദം മനുഷ്യയജ്ഞം എന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. മനുഷ്യ നന്മയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്ക് സഹകരണ യജ്ഞത്തിലൂടെ സാക്ഷാത്കാരം നടത്താൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചതാണ്. ഭൗതിക പദ്ധതികൾക്ക് മാത്രമായി ഇത്തരം സഹകരണ യജ്ഞങ്ങളെ പരിമിതപ്പെടുത്തുന്നത് ശരിയല്ല. സമൂഹത്തിൻ്റെ ആത്മീയമായ ഉന്നമനത്തിനു വേണ്ടിയും ജാതി മത ഭേദമന്യേ സഹകരണ യജ്ഞങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും നടത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. എല്ലാ മതങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള നിരവധി മേഖലകളുണ്ട്. അവയെല്ലാം ആത്യന്തികമായി മനുഷ്യനന്മയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. വസുധൈവ കുടുംബകം എന്ന സനാതനധർമ്മത്തിൻ്റെ ആപ്തവാക്യം

0: ശിഷ്യന്റെ പരസ്പര സ്നേഹത്തെ സാധൂകരിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിമീമാംസ എന്ന കൃതിയിലെ മഹാവാക്യം ശ്രദ്ധിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ല ഇതിൽ. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും എന്ന ഏകചിന്തയിൽ വേണം മനുഷ്യരെല്ലാവരും താൽക്കാലിക വസതിയായ ഭൂമിയിൽ ജീവിക്കുവാൻ. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ആയുസ്സും ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം പാഴാക്കിക്കളയാതെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് സംതൃപ്തിയോടെ ജീവിക്കുവാനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടത്. ആ ശ്രമത്തെ തന്നെയാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്.
1: എ കെ ബി നായർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: in place to ensure the integrity and security of the evaluation platform. India Meteorological Department, IMD, has issued a red alert predicting heat wave to severe heat wave conditions over Madhya Pradesh, Uttar Pradesh and Vidarbha today. The weather agency has also forecast heat wave conditions over Delhi, Haryana, Chandigarh, Punjab, Rajasthan, Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Odisha, Telangana and Uttarakhand for the next 2 days. IMD has also predicted hot and humid weather conditions over Gangetic, West Bengal, Konkan, Goa, Odisha, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. Met Department has also predicted heavy rainfall over Bihar, interior Karnataka and the northeastern region till Sunday. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely over Kerala, Mahe, Lakshadweep, Madhya Maharashtra, Marathwada, Rayalaseema, South Interior Karnataka, Tamil Nadu, Puducherry, Karaikal, Telangana and parts of Northeast. Royal Challengers Bengaluru stormed into the final of the IPL 2026, beating Gujarat Titans by 92 runs in qualifier 1 match at Dharamshala last night. Chasing a mammoth target of 255 runs set by Royal Challengers Bengaluru, Gujarat Titans were all out for 162 with 3 balls to spare. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത ആലപിക്കുന്നത് അജിത സുരേഷ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഓർമ്മയുടെ അറകൾ. നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരി പങ്കെടുക്കുന്നു. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഷീന പി പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം. തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5:00 NP ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്ന അഷ്ടപതി. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും, ജിഷ വിനോദ് പൂവാറന്തോടുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 യുവവാണി, വിശ്വദർശനത്തിൻ്റെ പുല്ലാങ്കുഴൽ, ജി ശങ്കരക്കുറുപ്പിനെക്കുറിച്ചുള്ള പ്രചിത്രീകരണം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: ഇന്ന് കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത അജിത സുരേഷ് ആലപിക്കുന്നു.

0: നിങ്ങൾ കേട്ടത് കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത. ആലപിച്ചത് അജിത സുരേഷ്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. കണ്ണൻ കുഴലെടുത്തു എന്ന് തുടങ്ങുന്ന ഗാനം ജയചന്ദ്രൻ പാടിയതാണ്.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം ഉയർത്തണമെന്നും സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് സഹായം വേണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അറിയിച്ചുവെന്നും ഇതിനോട് അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ആവശ്യകതയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പര സഹകരണം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്.
1: ഏതൊരു സംസ്ഥാനമാണെങ്കിലും കേന്ദ്രത്തോട് വഴക്കടിച്ചല്ല, സഹകരണത്തോടെയാണ് മുന്നേറേണ്ടത്. അത് കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലും പ്രയോജനം ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം എന്ന് കരുതി മുന്നേറുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരുപാട് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ഇങ്ങനെ പോയി കാണുന്നതിൽ. അപ്പൊ അതിൽ അവർ പരസ്പരം ഡിസ്കസ് ചെയ്തത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, അത് കേന്ദ്രത്തിനും അറിയാവുന്നതാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വരെ അറിയാവുന്നതാണ് സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ധനപ്രതിസന്ധിയുടെ രൂക്ഷത അറിയണമെങ്കിൽ

0: പത്താം തീയതി അന്ന് ഗവൺമെന്റ് ഫോം ചെയ്യപ്പെട്ടിട്ടില്ല. അതിനു മുൻപ് തന്നെ 2,800 കോടിയുടെ വായ്പ എടുക്കേണ്ടി വന്നു സംസ്ഥാന ഖജനാവിന്. അതുപോലെ തന്നെ ഇന്നലെ റിസർവ് ബാങ്കിൽ നിന്ന് ഈ കുബർ രീതിയില് 1,800 കോടി കൂടി, അതായത് ഇതിനകം 4,600 കോടിയുടെ വായ്പ എടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ധനസ്ഥിതി എത്ര ശ്രമകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു. അവിടെ അവർ തമ്മിൽ പരസ്പരം കൈമാറിയ ആശയങ്ങളില് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം, ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടേണ്ട വിഹിതം ഏറ്റവും കുറഞ്ഞു പോയ ഒരു കാലഘട്ടമായിരുന്നു 15-ാം ധനകാര്യ കമ്മീഷന്റെ. സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനത്തിന് 1.92% 15-ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്തത് എങ്കിൽ 16-ാം ധനകാര്യ കമ്മീഷൻ അത് 2.4% ഉയർത്തിയിട്ടുണ്ട്. അത് തന്നെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ കാര്യമാണ്. കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളെ ധനപ്രതിരോധത്തിലാക്കുക എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ ഭാരം, ധനഭാരം സംസ്ഥാനങ്ങൾക്ക് വർദ്ധിക്കുന്നു, കേന്ദ്രത്തിന് കുറയുന്നു. അതൊരിക്കലും ഒരു നല്ല ഫെഡറൽ സംവിധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫെഡറൽ ഡിപ്ലോമസി വളർത്തിയെടുക്കണം എന്ന് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ആഗ്രഹം. അത് തന്നെ ശ്രീ വി ഡി സതീശനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടും. സംസ്ഥാനവും കേന്ദ്രവും തമ്മില് ഒരിക്കലും ധനപരമായ ഒരു വടംവലി ഉണ്ടാവുകയോ കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരികയോ ചെയ്യുകയുമില്ല. മുഖ്യമന്ത്രി ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ പ്രധാനമന്ത്രിയെ പോയി കണ്ട് പരസ്പര ഐക്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ച് ഒരു ഡിപ്ലോമസി ഡെവലപ്പ് ചെയ്ത് പിരിഞ്ഞു പോന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കേരളത്തിന്റെ ഭാവിയെ പറ്റിയും കേരളവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും നല്ല സൂചനകളാണ് നൽകുന്നത്.
1: കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ജനപ്രിയ പദ്ധതികളും മറ്റും നടപ്പിലാക്കി മുന്നോട്ടു പോകാനാകില്ല എന്ന് അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എൻ അജിത് കുമാർ.
2: കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലാതെ മുമ്പോട്ട് പോവുക ബുദ്ധിമുട്ട് തന്നെയാണ്. അതറിയിക്കാനായിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത്. പുതിയ സർക്കാരിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തു. ഒരു സാമ്പത്തിക വിദ്യാർത്ഥിയായ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ മാനം, അതിന്റെ വ്യാപ്തി ഒരിക്കലും വിചാരിക്കാവുന്ന ലെവലിലല്ല. അപ്പൊ അവിടെ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലെങ്കിൽ മുന്നോട്ട് പോവുക നടക്കില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ശ്രീ സതീശൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഞങ്ങൾക്കൊരു കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ആ പ്ലാൻ ഓഫ് ആക്ഷനിലൂടെ നമ്മുടെ ട്രഷറികൾ നിറഞ്ഞിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു. എന്താണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ആ സമയത്ത് അദ്ദേഹം വ്യക്തമാക്കേണ്ട ആവശ്യവുമില്ല, കാരണം അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. പക്ഷെ ഇന്ന് ഭരണത്തിൽ വന്നതിന് ശേഷവും അതിനെ കുറിച്ച് വലിയൊരു അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. വൈറ്റ് പേപ്പറിന് വേണ്ടിയിട്ടൊരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ വിധത്തിലും ഒരു മുൻപന്തിയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം തീർച്ചയായിട്ടും അറിയാം, പ്രധാനമന്ത്രിയുടെ സഹായം അത്യാവശ്യമാണ്. പി എം ശ്രീ പദ്ധതി തീർച്ചയായിട്ടും ഡിസ്കഷനിൽ വന്നിട്ടുണ്ടാവും. പി എം ശ്രീ പദ്ധതി കേരളത്തെ സംബന്ധിച്ചോളം ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കും എന്നാണ് എന്റെ വരുമാനം. കാരണം അത് അതിലുണ്ടായിരിക്കുന്ന ആ ഗുണങ്ങൾ, പാഠശാല സൗകര്യത്തിന്റെ വികസനം മാത്രമല്ല, ഏറ്റവും കൂടുതൽ അധ്യാപകരുടെ ഗുണനിലവാരം. കാരണം ഇപ്പൊ ഇവിടെ പാശ്ചാത്യ സൗകര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്, പക്ഷേ അധ്യാപകരുടെ ഗുണനിലവാര ഉത്തരവാദിത്തത്തിന് സ്കിൽ ഡെവലപ്മെന്റ് യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പി എം സിയിൽ അതും ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് പാശ്ചാത്യ സൗകര്യം നന്നാവുമ്പോൾ തന്നെ അധ്യാപകരുടെ ഗുണനിലവാരം വളർത്താനായിട്ടുള്ള ശരിക്കുള്ള ഒരു പദ്ധതി അത്യാവശ്യമാണ്. ഈ പുതിയ സർക്കാർ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലത് മാത്രം വരട്ടെ എന്നാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
1: കൂടുതൽ ഉദാരമായ സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് എന്നും, എങ്കിൽ മാത്രമേ ധനപരമായ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ സി ഗൗരിദാസൻ നായർ.
3: കേരളത്തിന്റെ നിലനിൽപ്പ്, സർക്കാരിന്റെയും സർക്കാർ പദ്ധതികളുടെയും സർക്കാർ ചെലവുകളുടെയും നിലനിൽപ്പ് പ്രധാനമായിട്ടും പോകുന്നത് ഗൾഫ് അടക്കമുള്ള മേഖലയിൽ നിന്നുള്ള റെമിറ്റൻസിനെയാണ്. ആ പ്രവാസികൾ അയക്കുന്ന പണത്തെ ആസ്പദമാക്കി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതിലേക്ക് നമുക്ക് ഈ ഗൾഫ് മേഖലയിലെ സംഘർഷം, അതുപോലെ തന്നെ കോവിഡിന് ശേഷം ഇതുവരെയും നേരാവണ്ണം ആയിട്ടില്ലാത്ത സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിതരണ ശൃംഖലയിലെ ശൈഥില്യങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മൾക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നത്.

നിലനിർത്തുന്നതിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മുടെ സാമ്പത്തിക നില എന്താണ് എന്ന് നോക്കണം. നിലവിലെ സാമ്പത്തിക നില നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിലോ 8 വർഷക്കാലത്തിനിടയിലോ കേരളത്തിന്റെ സാമ്പത്തിക നില യഥാർത്ഥത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതിൽ തീർച്ചയായിട്ടും ഒരു വലിയ വർധനവ് കണ്ട വർഷങ്ങളാണിത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ധനക്കമ്മി കുറഞ്ഞ വർഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പോയത്. അതായത് 3.5% നിന്ന് 2025-26 ഇപ്പൊ അത് 3.2% കുറയുകയാണ്. നമ്മുടെ റവന്യൂ കമ്മി തന്നെ അവിടെയാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് അധിക സഹായം കിട്ടും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് തന്നെയും 1.9% ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിനെല്ലാം ഇടയ്ക്ക് നമ്മുടെ കടം എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. പക്ഷെ അതിൽ പോലും 2024 ഒക്കെ തുടങ്ങിയ വർഷങ്ങളും മുമ്പുള്ള വർഷങ്ങളിൽ ഏകദേശം 39% വരെ ഉയർന്നിരുന്ന കടം ഇന്ന് 34.87% ഉള്ളു. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നാം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ നമുക്ക് ധനകാര്യ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരേ സമയം ഒരു കരുണാ കടാക്ഷവും ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അത്

0: പക്ഷെ അതിൽ പോലും 2024 ഒക്കെ തുടങ്ങിയ വർഷങ്ങളിൽ മുമ്പുള്ള വർഷങ്ങളിൽ ഏകദേശം 39% വരെ ഉയർന്നിരുന്ന കടം ഇന്ന് 34.87% ഉള്ളു. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നാം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ നമുക്ക് ധനകാര്യ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരേ സമയം ഒരു കരുണാകടാക്ഷവും ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന തുകയുടെ കാര്യത്തിലാണ്. കേരളത്തെ ഇന്നൊരു വികസിത സമൂഹമായിട്ട് അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃത വികസനം സംഭവിക്കുന്ന ഒരു അർബൻ കണ്ടിന്യൂം എന്ന് പറയുന്ന തരത്തിലുള്ള സംസ്ഥാനമായിട്ടാണ് ധനകാര്യ കമ്മീഷൻ കണ്ടിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് ഏകദേശം 16,683 കോടി രൂപ നമുക്ക് വരുന്ന 5 വർഷക്കാലം നമുക്ക് ലഭിക്കും. എന്നാൽ അതേസമയം നമ്മുടെ ഗ്രാമീണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക് വലിയ തോതിലുള്ള നഷ്ടവും ഇക്കാലയളവിൽ സംഭവിക്കും. ഈ വിസ്തൃതമായ പശ്ചാത്തലത്തിൽ വേണം ധനമന്ത്രി മുഖ്യമന്ത്രിയായ ശ്രീ സതീശന്റെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയുള്ള അഭ്യർത്ഥനയെ കാണാൻ. എന്റെ തോന്നൽ, ഈ അഭ്യർത്ഥന കൊണ്ട് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഗ്രാന്റോ അനുമതികളോ അല്ലെങ്കിൽ ധനസഹായമോ സംസ്ഥാനത്തിന് കിട്ടില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ഉദാരമായ ഒരു സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉദാരമായ സമീപനം, തുല്യമായ സമീപനം സംസ്ഥാനങ്ങളോടുണ്ടായാൽ മാത്രമേ ഒരു ധനപരമായ ജനാധിപത്യം, ഒരു ഫിസ്കൽ ഡെമോക്രസി എന്ന നിലയ്ക്ക് ഇന്ത്യ ശക്തമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും.
1: അർഹതപ്പെട്ട നികുതി വിഹിതവും മറ്റ് സഹായങ്ങളും സമയബന്ധിതമായി ലഭിച്ചാലേ സംസ്ഥാനത്തിന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനാവൂ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോഗ്യകരമായ സഹകരണത്തിലൂടെ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്രമായ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നത് തീർച്ച. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്തരമൊരു സഹകരണത്തിന്റെ തുടക്കമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: മാനാഞ്ചിറ ട്രാഫിക് കോൺഫറൻസ് ഹാളിൽ സിറ്റി പോലീസ് നടത്തുന്ന ഇ ചലാൻ അദാലത്ത് 9:30. മഹാകവി പി കുഞ്ഞിരാമൻ നായർ അനുസ്മരണം കെ പി കേശവമേനോൻ ഹാളിൽ 5:00. കുതിരവട്ടം ദേശപോഷിണി ലൈബ്രറിയിൽ 10:00 ദേശപോഷിണി ബാലവേദി ഒരുക്കുന്ന അക്ഷരോത്സവം 2026 വായനക്കളരി. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് പ്ലാറ്റിനവും ജനസഹായ ചാരിറ്റബിൾ സൊസൈറ്റിയും നടത്തുന്ന ശ്യാം നൈറ്റും എക്സലൻസ് അവാർഡ് വിതരണവും 5:00 ടൗൺ ഹാളിൽ. കാൻ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ട അമ്മ അറിയാൻ സിനിമയിലെ നായകൻ ജോയ് മാത്യുവിന് കോഴിക്കോട്ടെ പൗരാവലി നൽകുന്ന സ്വീകരണം അളകാപുരിയിൽ 5:00. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പേരാമ്പ്ര അക്കാദമി ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം 11:00. ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 38 മിനിറ്റ് വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ഇന്നലത്തിൽ നിന്ന് തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്.

0: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ 1 മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
4: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 km വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ്

0: കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഇ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റാ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളിക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെയെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി 2 ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമാണ്.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: സാംസ്കാരിക ചരിത്രത്തിന്, വിശേഷിച്ച് നാടകപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്.
2: അച്ഛന്റെ പേര് കുഞ്ഞനന്ദൻ നായർ എന്നാണ്. സഞ്ജയനാണ് തിക്കോടി എന്നുള്ള പേര് കൊടുത്തത്. കുട്ടിയിൽ മുതലേ നാടകവുമായിട്ടും സാഹിത്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിനടുത്താണ് ചിത്രകാരൻ എം വി ദേവൻ ദേവേട്ടൻ താമസിച്ചിരുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും സാഹിത്യകാരന്മാരും എല്ലാവരും കൂടെ ദേവേട്ടന്റെ വീട്ടിലിരിക്കും, ഞാനും ഉണ്ടാവും കൂടെ. ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ പിന്നോട്ട് പോവുക ചെയ്യുക, സ്ക്രിപ്റ്റ് വായിക്കാനോ ഒക്കെ എന്താണെന്നറിയില്ല, എന്തോ ഒരു താല്പര്യക്കുറവ്, എന്നാ അക്ഷര ശുദ്ധി ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയോ മനസ്സ് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഖാൻ, ശ്രീധരൻ ഉണ്ണി, നമ്പീശൻ ഇവരൊക്കെയാണ് എന്നെ നിർബന്ധിച്ച് വായിക്കാനും അഭിനയിക്കാനും ഒക്കെ ചെയ്ത്. പിന്നെ അതിലേക്ക് താല്പര്യമായി. 24 ഡിസംബറിലാണ് ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് കുറെ ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയി പ്രൊമോഷൻ കിട്ടിയത്. പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാമും ചെയ്യുന്ന എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സെക്ഷൻ ഒഴികെ ബാക്കി എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു ആകാശവാണി. കാരണം നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, സ്റ്റുഡിയോ ഉണ്ടാവില്ല. അതിന് സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് തമ്മിൽ അടിയായിരിക്കും. പക്ഷെ ആ സ്റ്റുഡിയോക്കുള്ള അടി ആ സമയത്തേ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്നേഹത്തോടു കൂടി പെരുമാറും. 33 കൊല്ലം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചെമ്മീനിലെ കാർത്തമ്മയായിട്ട് അഭിനയിച്ചു, ഉമ്മാച്ചുവിൽ ഉമ്മാച്ചു ആയിട്ട് അഭിനയിച്ചു, കാലത്തിൽ സുമിത്രയായിട്ട് കുട്ടിയായിട്ടും വലിയ സുമിത്രയായിട്ടും അഭിനയിച്ചു. ഞാൻ പ്രൊഡക്ഷൻസിനായിരിക്കുമ്പോൾ സെക്ഷൻ ഹെഡായിട്ട് കെ എം മുരളീധരൻ ഉണ്ടായിരുന്നു, ജി ഭാർഗവൻപിള്ള ഉണ്ടായിരുന്നു, പിന്നെ മുഹമ്മദ് റോഷൻ ഉണ്ടായിരുന്നു, മള്ളൂർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ വഴിവിളക്ക്, വഴിവിളക്ക് എന്നുള്ള ഒരു പരിപാടി വിദ്യാഭ്യാസ പരിപാടിയിലുണ്ടായിരുന്നു. അതിൽ എ പി മെഹറലി ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ, എ പി മെഹർ. അതുപോലെ അതിലും സ്റ്റോക്ക് ക്യാരക്ടറായിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു വഴിവിളക്കിൽ. അതിലും ഞാനും ഖാനും തന്നെയായിരുന്നു. പിന്നെ വിരിങ്ങൽ നാരായണി എന്ന് പറഞ്ഞ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ആർട്ടിസ്റ്റ്, അവരും ഉണ്ടായിരുന്നു. ശബ്ദത്തിന്റെ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു. കാരണം എന്താന്ന് അറിയില്ല, എനിക്ക് ഞാൻ അത്രയ്ക്ക് ആസ്വദിച്ചാണ് ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തത്. ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വർക്ക് ലോഡ് കൂടുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എങ്കിൽ പോലും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ജോലിയായിരുന്നു, ഇഷ്ടപ്പെട്ട ജോലി ചെയ്തു. ആ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞത്. അന്ന് അവിടെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു. ജി ശങ്കരക്കുറുപ്പ് സാറ്, പി ഭാസ്കരൻ, കെ പത്മനാഭൻ നായർ തുടങ്ങി ഒരുപാട് പേര്. എല്ലാവരുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് പറയാം. ആകാശവാണിയുടെ സുവർണകാലമായിരുന്നു അത്. പക്ഷെ എനിക്ക് ഇവരെ മഹത്വങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അവരെ കൂടെ കളിക്കും. അച്ഛൻ ജോലി ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ലൈവ് സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ ശ്രദ്ധിച്ചിരുന്നതും കളിപ്പിച്ചിരുന്നതും ഒക്കെ. അവിടെ ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, ലക്ഷ്മി ദേവി ന്യൂസ് റീഡറായിരുന്നു. പിന്നെ മായ ചേച്ചി ഉണ്ടായിരുന്നു, സിൽവേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ മായ ചേച്ചിയും ലക്ഷ്മി ചേച്ചിയാണ് കൂടുതലും ഞാനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ നീലക്കുയിൽ അഭിനയിച്ച കെ ബാലകൃഷ്ണ മേനോൻ ഉണ്ടായിരുന്നു, ബാലചമ്മൻ എന്നാണ് ഞാൻ വിളിക്കുക. പിന്നെ ഉറൂബ് ഉണ്ടായിരുന്നു, ഉറൂബിനെ ഞാൻ ബി സി അമ്മ എന്നാണ് വിളിക്കുക. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം കക്കാട് മാഷ്, കൊടുങ്ങല്ലൂർ മാഷ് തുടങ്ങി

അക്കിത്തം തുടങ്ങി പലരും വന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. കാരണം ഇത്രയും വലിയ വലിയ ആളുകളായിരുന്നല്ലോ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നതും പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടും ഇവരായിരുന്നല്ലോ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ പിന്നെ ആകാശവാണിയായിട്ട് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ കാർഷിക രംഗം പോലെ പരിപാടി ഉണ്ടായിരുന്നു. അത് നാട്ടിൻപുറം എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ബാലകൃഷ്ണ മേനോൻ, ലക്ഷ്മി ചേച്ചി ഇവരൊക്കെ നാടൻ പാട്ടുകൾ പാടും. പിന്നെ സ്കിറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒരിക്കൽ കുറേ കുട്ടികളെ വെച്ച് ഒരു പിന്നെ സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ ഒരു വാക്ക് വായ തുറന്ന് സംസാരിക്കൂല, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു, മോളെ നീ ഒന്നും പറയണ്ട, നീ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അത് പറഞ്ഞു. അതിനുള്ള പ്രതിഫലം എന്തായിരുന്നു വെച്ചാൽ അന്ന് 1 റുപ്യ. അന്ന് ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും 1 റുപ്യയായിരുന്നു പ്രതിഫലം കിട്ടിയത്. അതായിരുന്നു ആകാശവാണിയിലെ എൻ്റെ ആദ്യത്തെ പ്രക്ഷേപണം. പിന്നെ തുടർച്ചയായി പല കാര്യങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നു. അന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായിട്ട് PV കൃഷ്ണമൂർത്തി സാറ് വന്നിരുന്നു. അങ്ങേരെ വന്ന് ജോയിൻ ചെയ്തതിൻ്റെ ശേഷം എല്ലാ പരിപാടികളും, റിഹേഴ്സൽ ആണെങ്കിലും ശരി, റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, അങ്ങേര് സ്റ്റുഡിയോയിൽ ഉണ്ടാവും, ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഉണ്ടാവും. സർവകലാവല്ലഭൻ എന്ന് വിളിക്കണം അദ്ദേഹത്തെ, അങ്ങനെയായിരുന്നു. എന്നെ കാണുമ്പോൾ കൊച്ചുകുട്ടിയായതുകൊണ്ടായിരിക്കണം, ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ ലിറ്റിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു വിളിക്കുക. അത് അന്വർത്ഥമായി. ഞാൻ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ആകാശവാണിയിൽ ചേർന്നു. ചെറുപ്രായത്തിൽ ആകാശവാണിയിൽ ഉണ്ടായിരുന്നപ്പം ഒരു കുടുംബം പോലെ ആയിരുന്നല്ലോ ആകാശവാണി. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലോടിയത് ആകാശവാണിയിലുള്ള ജോലി. കാരണം ഇങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം വേറെ എവിടെയും ഒരു ഓഫീസിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ആകാശവാണിയിൽ ജോലി മതിയെന്നായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ടീച്ചറാക്കണം എന്നായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ എൻ്റെ മകള് അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു, അവള് ടീച്ചറായി. ഞാൻ ആകാശവാണിയിൽ കയറി. പക്ഷെ അതിൽ അച്ഛൻ്റെ കൈകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു സംസാരം, പക്ഷെ ഇല്ല. ഈശ്വരുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ താല്പര്യം കൊണ്ടും ആയിരിക്കണം എനിക്ക് ആ ജോലി കിട്ടി. അച്ഛൻ്റെ കൂടെ ഒരു 1.5 കൊല്ലത്തോളം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്ത് ലാളിച്ചാലും ഓമനിച്ചാലും ആകാശവാണിയിലെത്തിയാലും അച്ഛൻ ഡ്രാമ പ്രൊഡ്യൂസറും ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാണ്. ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരായ എല്ലാ ആർട്ടിസ്റ്റുകളെയും പരിചയമുണ്ട്. എം കുഞ്ഞാണ്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, ശാന്താദേവി, വിലാസിനി, ഇങ്ങനെ തുടങ്ങിയ LC സുകുമാരൻ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അഭിനയ വിക്രം നായർ, കൊല്ലേരി ശിവരാമൻ. ഞാൻ പിന്നെ വിസിറ്റേഴ്സ് റൂമിൽ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഖാൻകാവിൽ. ഖാന ഗംഭീരമായ ശബ്ദത്തിൽ. അപ്പം ഞാനും തമാശയായിട്ട് ഞാനും അതുപോലെ, ഞാൻ പുഷ്പകുമാരി എന്നാൽ ഞാനും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ അനൗൺസറായിട്ട് ട്രാൻസ്ഫറായി വന്നതാണ് തൃശ്ശൂരിൽ നിന്ന്. ഖാൻ മരിക്കുന്നവരെ ആ സൗഹൃദം തുടർന്നു പോയി. ഖാന് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ജീവിതം പണയം വെച്ച ഒരു മനുഷ്യൻ തന്നെ പറയാം. അതുപോലത്തെ നാടകങ്ങളും ചെയ്തിട്ടുണ്ട്, അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. വയലും വീടും പരിപാടിയിൽ ശ്രീധരനുണ്ണിയും പിന്നെ PS നമ്പീശൻ ഇവർ രണ്ടുപേരും ഗ്രാമശ്രീ എന്നുള്ള പരിപാടിയിൽ 8-8 മിനിറ്റ് സ്കിറ്റ്, അത് വർഷങ്ങളോളം പോയിട്ടുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ ഞാനും പിന്നെ ഖാനും ആയിരുന്നു. ആ സ്കിറ്റ് കാരണമാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. അച്ഛനെ കോഴിക്കോട്ടുകാർ അങ്ങേ അറ്റം സ്നേഹിച്ചിട്ടുണ്ട്. കാരണം തിക്കോടിയിൽ നിന്ന് ഇവിടെ വന്നാണെങ്കിൽ പോലും അച്ഛൻ കോഴിക്കോട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. എഴുതി തെളിഞ്ഞവരോടും എഴുതി തുടങ്ങുന്നവരോടും അച്ഛൻ ഒരേ തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ MT NP മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം, പട്ടത്തുള്ള കരുണാകരൻ, ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരേ വീട്ടിലെ ഒരേ അമ്മ മക്കളെ പോലെയായിരുന്നു അവർ. കാരണം ഒരാൾ ഒരു ബുക്ക് വാങ്ങി വായിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പറയും, എടാ ഇത് നല്ല ബുക്കാണ് നീ വയ്ക്കുന്നു എന്ന്. ഇവരിങ്ങനെ തമ്മിൽ കൊടുത്തു വായിക്കും. പിന്നെ അവരവരോ കൃതികളെ പറ്റിയിട്ട് വിമർശിക്കും. അതുപോലെ പിന്നെ നന്നായാൽ അങ്ങേയറ്റം സന്തോഷിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് വാങ്ങലും അങ്ങനെയൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പം അച്ഛനോടുള്ള സ്നേഹവും ആദരവും കാരണമായിരിക്കും എല്ലാവർക്കും ആ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചവരും ഒക്കെ അവിടെ ഖാനാണെങ്കിലും ശരി, നമ്പീശൻ, ശ്രീധരനുണ്ണി എങ്ങനെയാണ് ഒരു സഹോദരിയോട് പെരുമാറുന്നത്, അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് അത്രയ്ക്കും അടുപ്പത്തിലുമാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിരസതയോ ആകാശവാണിയിലെ ജോലിയിൽ നിന്ന് തോന്നിയില്ല. അത് കൊടുങ്ങല്ലൂർ മാഷാണെങ്കിലും ശരി, തമ്മിൽ തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. പിന്നെയുള്ളത് അക്കിത്തമക്കിത്തോ അതെ. പിന്നെയുള്ള അനൗൺസർമാരായുള്ള V. നാരായണൻ, കാപ്പിൽ V. സുകുമാരൻ, മാലിനിയൊക്കെ പിന്നെ എൻ്റെ പ്രായത്തിലുള്ളവരാണ്. സിൽവിയച്ചി, ഇവരൊക്കെ ഈ ഒരു രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആകാശവാണിയിൽ അന്ന് ഡ്രാമ വോയിസ് ആയിട്ട് രാജം കെ നായരും അഹമ്മദ് ഓയ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും നാടകം ഉണ്ടെങ്കിൽ ആളുകൾ ഇതിനായിട്ട് സമയം നോക്കി കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഞാനൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ട്, കാരണം കുട്ടികൾ ആകാശവാണി

0: കാണാൻ വരും, ആൾക്കാർ കാണാൻ വരും. ആ സമയത്ത് ഈ സിനിമാ നടന്മാരെ സൂപ്പർ സ്റ്റാറിനെ ഒക്കെ പൊതിയുന്നത് പോലെയാണ് ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് അമുദോയെ കണ്ടിരുന്നത്. ആ സ്ഥാനം പിന്നെ ഖാൻകാവിലാണ് ഏറ്റെടുത്തത്. ഇതുപോലെയായിരുന്നു നാടകം എന്ന് പറഞ്ഞാൽ ആളുകൾ മരിക്കുന്നതന്നെ പറയാം. അത്രയ്ക്ക് താല്പര്യമായിരുന്നു നാടകത്തിനോട്. കാരണം അത്രയ്ക്ക് നാടകങ്ങളുണ്ടായിരുന്നു. ആഴ്ചയ്ക്ക് രണ്ട് നാടകം എന്തായാലും ഉണ്ടാവും. ഒരു 15 മിനിറ്റും അരമണിക്കൂർ നാടകം, പിന്നെ ദേശീയ നാടകം ഉണ്ടാവും, അത് 1 മണിക്കൂറാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അത് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് വരും, നമ്മൾ മലയാളത്തിലേക്ക് ആക്കി കൊടുക്കും, ബാക്കിയുള്ള ഭാഷകളിലും അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ എല്ലാ സെക്ഷനിലും, വനിതാ ലോകത്തിലാണെങ്കിലും ശരി, വയലം വീട്ടിലാണെങ്കിലും ശരി, എല്ലാ സെക്ഷനിലും നാടകങ്ങൾ ഉണ്ടാവും. അന്നത്തെ എല്ലാ ഒരുവിധം നോവലുകളൊക്കെ നാടകമാക്കിയിട്ടുണ്ട്. പിന്നെ നോവൽ വായന ഉണ്ടായിരുന്നു. നോവൽ വായന കാപ്പിൽ സുകുമാരനാണ് ചെമ്മീൻ ചെയ്തത്. വായനയായിട്ടാണ് തുടങ്ങിയത്, പക്ഷെ പിന്നെ അത് നാടകമായി. അതിൽ കർത്തമ്യായിട്ട് ഞാനായിരുന്നു, പിന്നെ പരീക്കുട്ടിയായിട്ട് അബ്ദുള്ള നന്മണ്ട, പഴനിയായിട്ട് ഖാൻകാവിൽ, ചെമ്പൻകുഞ്ഞായിട്ട് കാപ്പിൽ വി സുകുമാരൻ, ചെമ്പൻകുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് സിൽവേച്ചിയായിരുന്നു. കാണുന്നവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഞങ്ങളത് വളരെ ആസ്വദിച്ച് ചെയ്തതാണ്. ഇത് മാത്രമല്ല, എല്ലാ നാടകങ്ങളും, 3 നാടകങ്ങൾ ആകാശവാണിയിൽ എങ്ങനെ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്ത് വെച്ച് ചെയ്തിരുന്നു, ഇൻവൈറ്റഡ് ഓഡിയൻസിൽ. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലാവുമ്പോൾ നമുക്ക് തെറ്റിയാലും തെറ്റ് തിരുത്തി ചെയ്യാൻ പറ്റുമല്ലോ. ഇത് അതല്ലല്ലോ, ഇത് എല്ലാ ഇഫക്റ്റുകളും കൊണ്ടുപോയി, സ്ക്രിപ്റ്റ് കൊണ്ടുപോയി, എല്ലാവരും എങ്ങനെയാണോ സ്റ്റുഡിയോ ഒന്ന് വായിക്കുന്നത്, സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്നത്, അങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കണം. അത് വലിയൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തോ നല്ല കാലത്തിന് അത് 3 നാടകങ്ങളും ഭംഗിയായി പോയി. അത് നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. ഞങ്ങൾ ഈ സ്കൂളും ടേപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലത്തുനിന്നാണ് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നത്. സത്യം പറയാച്ച ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അത് ഒരുപാട് പുരോഗമിച്ചു പോയി. കാരണം ഈ ഒരു ടേപ്പിൽ എടുത്ത സാധനം റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ചേർത്ത് ഒരു നാടകമായി വരുമ്പം കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാലത്തിനൊത്ത് പുരോഗമിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിനും പറ്റില്ല. ഇപ്പോൾ തന്നെ ആളുകൾക്ക് ആകാശവാണി ഇഷ്ടമാണ്, ഇല്ല ആകാശവാണി മരിക്കുന്നു എന്നൊക്കെ പറയേണ്ട, ഒരിക്കലും ഇല്ല. ആകാശവാണിക്ക് മരിക്കാൻ പറ്റില്ല. ആകാശവാണി ആളുകളുടെ ഹൃദയമാണ്. ആകാശവാണി കേട്ടാലേ ആളുകൾക്ക് ഉറക്കം വരും എന്നുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അത് കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി വന്ന് ആകാശവാണി പഴയതിനെക്കാട്ടും കൂടുതൽ ആളുകൾക്ക് അടുപ്പം ഉണ്ടാക്കി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആകാശവാണിയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് എന്താണോ ഉള്ളത്, എന്താണോ ഞാൻ, അത് മുഴുവനും എനിക്ക് തന്നത് ആകാശവാണിയാണ്.
1: നാടക പ്രസ്ഥാനത്തിനും സാംസ്കാരിക മേഖലയ്ക്ക് ആകെയും ഒട്ടേറെ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്.
2: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. മുലയൂട്ടലിന്റെ പ്രാധാന്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഷീന പി.
1: മുലപ്പാൽ കുഞ്ഞിന് അമൃതാണ്. ഓരോ കുഞ്ഞിന്റെയും ജന്മാവകാശമാണ്. ജനിച്ച് ആദ്യ വർഷം ത്വരിതഗതിയിൽ നടക്കുന്ന വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ മുലപ്പാൽ കുഞ്ഞിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. മുലയൂട്ടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണപ്രദമാണ്. ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ ആവശ്യമായ അളവിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. തലച്ചോറിന്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും അത്യുത്തമമായ പോഷണം കൂടിയാണ് മുലപ്പാൽ. മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. കുഞ്ഞിന് അണുബാധ, അലർജി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ശരീരോഷ്മാവ് നിലനിർത്തുന്നതിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുന്നതിലും മുലപ്പാൽ പ്രധാന പങ്കുവഹിക്കുന്നു. കുഞ്ഞിന് മഞ്ഞ നിറമുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മാത്രമല്ല മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ ശിശുമരണ നിരക്ക് വളരെ കുറവായാണ് കാണുന്നത്. മുലയൂട്ടൽ അമ്മയ്ക്ക് പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുന്നു, സ്തനാർബുദം തടയുന്നു. മുലയൂട്ടുന്നത് പ്രകൃത്യാ തന്നെ ഒരളവ് വരെ ഗർഭധാരണം തടയുന്നു. മുലയൂട്ടാനുള്ള തയ്യാറെടുപ്പ് ഗർഭകാലത്ത് തന്നെ തുടങ്ങേണ്ടതാണ്. സ്തനങ്ങൾക്കാവശ്യമായ ശ്രദ്ധയും പരിചരണവും ഗർഭകാലത്ത് നൽകേണ്ടതാണ്. മുലപ്പാലിന്റെ ഗുണം അമ്മയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും. മുലയൂട്ടുന്ന അമ്മമാർക്ക് അധിക ഊർജത്തിന്റെ ആവശ്യമുണ്ട്. അന്നജം, കൊഴുപ്പ്, മാംസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയുടെ അധിക ആവശ്യം നേരിടുന്നതിനായി മത്സ്യം, മാംസം, പാൽ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദിവസവും 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ ഫോളിക് ആസിഡ് ഗുളികകളും കാൽഷ്യം ഗുളികകളും കഴിക്കേണ്ടതാണ്. അമ്മയുടെ മാനസിക നിലയും മുലയൂട്ടലിനെ വളരെയേറെ സ്വാധീനിക്കും. അമ്മ എപ്പോഴും സന്തോഷവതിയായി ഇരിക്കാൻ ശ്രദ്ധിക്കണം. മുലയൂട്ടലിനോടുള്ള അമ്മയുടെ ശരിയല്ലാത്ത മനോഭാവം, ഉത്കണ്ഠ എന്നിവ പാലുൽപാദനം കുറയ്ക്കും. ശരിയായ രീതിയിൽ പാലൂട്ടുന്നത് പാലിന്റെ ഉൽപാദനവും പാലിന്റെ സുഗമമായ ഒഴുക്കും ഉറപ്പുവരുത്തുന്നു. മുലയൂട്ടുന്നതിനു മുമ്പ് അമ്മ ശരീരശുചിത്വം പാലിക്കണം. ഒപ്പം കുഞ്ഞും വൃത്തിയായി തന്നെ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. പാലൂട്ടുന്ന രീതി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ സൗകര്യപ്രദമായിരിക്കണം. എങ്കിലും കിടന്നുകൊണ്ട് പാലൂട്ടുമ്പോൾ അമ്മയുടെ ശ്രദ്ധക്കുറവോ ഉറങ്ങിപ്പോകുന്നതോ കാരണം ചിലപ്പോൾ സ്തനങ്ങൾ കുഞ്ഞിന്റെ മൂക്കിന് മുകളിൽ അമർന്ന് ശ്വാസം മുട്ടി കുഞ്ഞിന് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ മാനസിക ശാരീരികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഏറെ പ്രാധാന്യമുള്ള മുലപ്പാൽ കുഞ്ഞിന് നൽകേണ്ടത് ഓരോ അമ്മയുടെയും കടമയാണ്. 6 മാസം പ്രായമാകുന്നതുവരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുക.
0: മുലയൂട്ടലിന്റെ പ്രാധാന്യം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഷീന പി.

0: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാണ്. പക്ഷേക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം.
4: കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ 2026 യു പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 451 പേർക്കാണ് പ്രവേശനം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഏഴിമല നാവിക അക്കാഡമി, ഹൈദരാബാദിലെ എയർഫോഴ്സ് അക്കാഡമി, ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമി എന്നിവിടങ്ങളിലാണ് പ്രവേശനം. വനിതകൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളുമുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷ 2026 സെപ്റ്റംബർ 13 നടക്കും. മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നവർ 2003 ജൂലൈ 1 മുൻപോ 2008 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്നവർ 2002 ജൂലൈ 1 മുൻപോ 2008 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്നവർ 2003 ജൂലൈ 1 മുൻപോ 2007 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 200 രൂപയാണ് ഫീസ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 9. കൂടുതൽ വിവരങ്ങൾക്ക് www.upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റിസ്ഷിപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്താകെ 7150 പേരെയാണ് തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുക. 403 പേർക്ക് കേരളത്തിൽ അവസരമുണ്ട്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഒരു വർഷമാണ് പരിശീലനം. തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ ഓൺലൈൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ 10

0: കേന്ദ്രങ്ങൾ ഉണ്ടാകും. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് യോഗ്യത. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അപേക്ഷകർ അപ്രന്റിഷിപ്പിനുള്ള NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 2026 April 1 20 28 വയസ്സിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST/OBC വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈൻ പരീക്ഷ, പ്രാദേശിക ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്നതിനുള്ള പരീക്ഷ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പരീക്ഷയാണ് നടത്തുക. ജൂലൈയിലായിരിക്കും പരീക്ഷ നടത്തുക. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രമുണ്ടാവും. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. കൂടുതൽ വിവരങ്ങൾക്ക് SBI.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഇന്ന്. പൊതുപ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷകൾ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ 04842424275, 85903207794. മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായ നൈറ്റ് വെറ്റ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഒഴിവിലേക്ക് വെറ്ററിനറി സർജൻമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 മണിക്ക് നടത്തും. 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വെറ്ററിനറി സർജൻ BVSC യോഗ്യതയും വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04832734917. 2025-26 അധ്യയന വർഷത്തെ SSLC, +2, VHSC, CBSE, 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് കളക്ടർ ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ 95260412131. പാലക്കാട് തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം June 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04662273235. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ

0: വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം ജൂൺ 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9539569905.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Akashavani Kozhikode. Ippol 7:25 ne Malayalathil Varthakal Thiruvananthapuram rile.
4: വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മതസാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദങ്ങളിലേക്ക്.
5: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും 5-അംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
6: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूँ. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
5: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം വിദേശകാര്യമന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ

0: ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: Where trade and investment is concerned, we've been holding discussions to move from the EFTA ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാങ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പൊള്ളരുത്തി.
3: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയം

0: ലക്ഷം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗ്രാമഫോൺ ഖവാലി ഗാനം. ഈ ഗാനം ആലപിച്ചത് സോറാബായ്, ചന്ദ്രമതി, വാസന്തി എന്നിവർ. ഗാനസാഹിത്യം P. ഭാസ്കരന്റേത്.

0: എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗ്രാമഫോൺ ഖവാലി ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗാനം ആലപിച്ചത് സൗരഭായ്, ചന്ദ്രമതി, ബാസന്തി എന്നിവരാണ്. ഗാനസാഹിത്യം പി ഭാസ്കരന്റേത്.
1: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി

0: ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2-ന് KV ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
1: ആകാശവാണി കോഴിക്കോട്.
2: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ.
3: അത്രയും കേട്ടപ്പോൾ തന്നെ തല മരവിച്ചുപോയ ബെഞ്ചമിൻ പതുക്കെ പോകാനെണീറ്റു. അപ്പോഴാണ് വള്ളോൻ ചോദിച്ചത്, ഇത്ര ദൂരത്തു നിന്ന് നിങ്ങൾ വന്നതെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു ജാള്യതയോടെ ബെഞ്ചമിൻ വന്ന കാര്യം വെളിപ്പെടുത്തി. ഉണ്ണിച്ചക്കനെക്കുറിച്ച് തിരക്കാനാണ് താൻ വന്നതെന്ന് പറഞ്ഞതും വള്ളോൻ പതുക്കെ എണീറ്റകത്തേക്ക് നടന്നു. അതിന്റെ പൊരുൾ തിരിച്ചറിയാനാകാതെ ബെഞ്ചമിൻ അസ്വസ്ഥതയോടെ മടക്കി കീശയിലിട്ട തൂവാല വീണ്ടും നിവർത്തി ചാണകത്തിണ്ണയിലേക്കിരുന്നു. ഇപ്പോൾ അത്രയ്ക്കൊന്നും വെറുപ്പോ അറപ്പോ അയാൾക്ക് തോന്നിയതുമില്ല. 10 നിമിഷം കഴിഞ്ഞപ്പോൾ വള്ളോൻ വന്നു. എന്തൊക്കെയോ പച്ചമരുന്നുകൾ ചേർത്ത ഔഷധച്ചായ തറയിൽ വെച്ചിട്ട് അത് കുടിച്ചോളൂ, ഉന്മേഷം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ മുറുക്കാൻ ചണ്ടി തുപ്പിക്കളഞ്ഞ് വായകഴിയുമെന്ന് കുറേ നേരം മിണ്ടാതിരുന്നു. കുഴപ്പം ഉണ്ണിച്ചക്കൻ്റേതല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റേത് തന്നെയാണ്. അയാൾ പറഞ്ഞു തുടങ്ങി. കല്യാണം കഴിച്ചയാൾ ഏത് ഗന്ധർവനാണെങ്കിലും അങ്കമാലിയിലെ പെണ്ണുങ്ങൾ അവരുടെ ദേശത്തു പോയി താമസിക്കില്ല. അവർ പെറ്റുവളർന്ന വീട്ടിലേ കഴിയൂ. വള്ളോന്റെ മകളും മാധുവും അതിൽ നിന്നും വ്യത്യസ്തയല്ല. പിന്നെ അവൾ രോഗിയുമായിരുന്നല്ലോ. അനവധി രോഗങ്ങളുണ്ടായിരുന്ന അവളെ ഉണ്ണിച്ചക്കന്റെ വിടലേക്ക് താൻ കെട്ടിവെക്കുകയായിരുന്നെന്ന് ഒരു മടിയുമില്ലാതെ വള്ളോൻ പറഞ്ഞു. അവൻ ഏത് ദേശക്കാരനാണെന്ന് ആകാംക്ഷയോടെ ബെഞ്ചമിൻ ചോദിച്ചു. അവന്റെ സംസാരം ചിലപ്പോഴൊക്കെ മലമ്പ്രദേശത്തുകാരൻ്റേതാണ്, ചിലപ്പോൾ കൊച്ചിക്കാരെ പോലെയും സംസാരിക്കും. അല്ല, ഇപ്പോൾ എന്തിനാ അവനെ തിരക്കുന്നത്? വള്ളോൻ ചോദിച്ചു. ബെഞ്ചമിൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉണ്ണിച്ചക്കൻ അപ്രത്യക്ഷനായിരിക്കണമെന്ന് കേട്ടപ്പോൾ അയാൾ ചിരിച്ചു. അതിനാണോ ഇവിടം വരെ വന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, അവൻ വന്നോളും. ഈ പോക്ക് അവൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അല്ല, ഇതെങ്ങനെ വിട്ടുകളയാനൊക്കില്ല. പോലീസ് ഇൻസ്പെക്ടറാണെന്നുള്ള സർക്കാർ ഉത്തരവുമായി വന്ന് കുറച്ചുകാലം ജോലി ചെയ്തുവെന്ന് കേട്ടപ്പോൾ വള്ളോൻ പൊട്ടിച്ചിരിച്ചു. എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്, അവൻ ഒടിയന്റെ പുതിയ പതിപ്പാണെന്ന്. അവനേതു രൂപവും കൈവരിക്കാൻ പറ്റും. പോലീസാകാം, പട്ടാളക്കാരനാകാം, ചിലപ്പോൾ പ്രധാനമന്ത്രിയും തോട്ടിയുമൊക്കെ മാറി മാറി വരാം. ബെഞ്ചമിൻ അത് കേട്ട് അന്തം വിട്ടു നിൽക്കെ പടികടന്നൊരു സംഘം ആളുകൾ വന്നു. അവരൊരു കയറുകട്ടിലും അതിൽ ചത്തതുപോലെ കിടക്കുന്ന ഒരു രോഗിയെയും കൊണ്ടാണ് വന്നത്. അവരെ കണ്ടതും വള്ളോൻ ബെഞ്ചമിനെ തീർത്തും വിട്ട് രോഗിയുടെ നേരെ തിരിഞ്ഞു. എന്താണിത്ര വൈകിയത്? വന്നപാടെ അയാൾ ചോദിച്ചു. വെളുപ്പാങ്കാലത്ത് കൊത്തുകിട്ടിയതല്ലേ, രാജവെമ്പാലയാണ്. 2 ദിവസം ഈ കിടപ്പിവിടെ കിടത്തിക്കോ, എന്നിട്ട് വിവരം പറയാം. വന്നവരെല്ലാം പറഞ്ഞതെല്ലാം മൂളിക്കേട്ട് തിണ്ണയിലേക്കിരുന്നു. ചികിത്സ കഴിഞ്ഞ് വള്ളോൻ തൻ്റെ നേരെ തിരിയുമെന്ന് ബെഞ്ചമിൻ വല്ലാതെ ആശിച്ചുപോയെങ്കിലും അതേതായാലും ഉണ്ടായില്ല. ഞാൻ ഇറങ്ങട്ടെ പിന്നെ വരാമെന്ന വാചകത്തിനോട് പ്രതികരിക്കുക പോലും ചെയ്തില്ല. പിന്നെയും 10 നിമിഷം അവിടെ ചെലവഴിച്ചിട്ടാണ് ബെഞ്ചമിൻ പോയത്. വന്നതിലും സങ്കീർണമായൊരു മനസ്സുമായാണ് അയാൾ മടങ്ങിയത്. ഇനി ആരോടാണെന്ന് ചോദിച്ചറിയുക. സത്യത്തിൽ ആരാണ് ഈ ഉണ്ണിച്ചക്കൻ? മനുഷ്യൻ തന്നെയോ അതോ മായയോ?
2: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
4: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
0: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
1: ആകാശവാണി കോഴിക്കോട്.

തരംഗിണിയുടെ കാസറ്റ് ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായ ആലപ്പി രംഗനാഥ് ഏതാനും സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ആയിരത്തി 1985 റിലീസായ പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം അന്ന് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഗാനരചന ബിച്ചു തിരുമല.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ആകാശവാണി കോഴിക്കോട്.
2: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: കീരവാണി 21-ാമത്തെ മേളകർത്താരാഗമാണ്. എന്താണ് ഈ 21-ാമത്തെ മേളകർത്താരാഗം? 12 സ്വരങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ട് കിട്ടുന്ന 72 രാഗങ്ങളുണ്ട്. വെങ്കിടമഖി എന്ന സംഗീതജ്ഞനാണ് ഈ 72 രാഗങ്ങൾ ചേർത്ത് ഒരു പട്ടികയിലാക്കിയത്. അതിനെയാണ് മേളകർത്താരാഗ പദ്ധതി എന്ന് വിളിക്കുന്നത്. ഈ പട്ടികയിലെ

ഇരുപത്തിയൊന്നാമത്തെ രാഗമാണ് കീരവാണി. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകളി നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ.

കീരവാണി ഒരു ഗ്ലോബൽ രാഗം തന്നെയാണ് എന്ന് പറയാം, ഒരു ഗ്ലോബൽ സ്കെയിൽ. നമ്മൾ രാഗം എന്ന് വിളിക്കുന്നതിനെ പാശ്ചാത്യ സംഗീതത്തിൽ വിളിക്കാവുന്ന ഒരു പേരാണ് സ്കെയിൽ എന്നുള്ളത്. ഹാർമോണിക് മൈനർ എന്ന സ്കെയിലിൽ ധാരാളം സിംഫണികളും മറ്റ് കോമ്പോസിഷൻസും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പാശ്ചാത്യ സംഗീത കുലപതി എന്ന് വിളിക്കാവുന്ന ഇളയരാജ സാറ് കീരവാണി രാഗം ബേസ് ചെയ്ത് ധാരാളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അഥർവം എന്ന സിനിമയിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പൂവായി വിരിഞ്ഞു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: കൃഷിദീപം. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരുതരം കുമിളാണ്. ഉണക്ക് എവിടം വരെയായിട്ടുണ്ടോ അതിന് തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം.
1: തെങ്ങ് കൃഷിക്ക് മണ്ണ് പരിശോധിച്ച് പോഷകനില അറിഞ്ഞതിനു ശേഷം വേണം വളപ്രയോഗം നടത്താൻ. മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് 2 തവണയാണ് വളപ്രയോഗം നടത്തേണ്ടത്. നനയുണ്ടെങ്കിൽ വർഷത്തിൽ 4 തവണയായി വളമിടാം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം വലിഞ്ഞ ശേഷം മാത്രം വളമിടുക. നട്ട് 2ാം വർഷം മുതൽ 10 മുതൽ 25 കിലോ ജൈവവളം ചേർക്കണം. വളപ്രയോഗത്തിന് 2 ആഴ്ച മുമ്പ് തെങ്ങൊന്നിന് 1 കിലോ കുമ്മായമോ ഡോളമൈറ്റോ ചേർക്കണം. തടങ്ങളിൽ 100 ഗ്രാം വൻപയർ വിതച്ച് പൂത്തു തുടങ്ങുമ്പോൾ മണ്ണിൽ ചേർക്കാം. ഓലക്കവിളുകളിൽ 2 മാസത്തിലൊരിക്കൽ തുല്യ അളവിൽ കല്ലുപ്പ്, ചാരം, മണൽ എന്നിവ കലർത്തി നിറച്ചാൽ കൊമ്പൻ ചില്ലിയെ പ്രതിരോധിക്കാം. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് എന്നിവ സമം

കൃഷിദീപം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: comprehensive revision of electoral rolls. CBSC rejects claims circulating on social media about breach of its on-screen marking system, saying it was only testing site and not actual platform. IMD issues red alert for severe heatwave conditions in Madhya Pradesh, Uttar Pradesh and Vidarbha today. And in IPL cricket, Royal Challengers Bengaluru storm into final, beating Gujarat Titans by 92 runs in qualifier 1 at Dharamshala. And with that, we end the morning news. Have a nice day.
1: Akashvani Kozhikode.
2: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: സാധാരണ മനുഷ്യരുടെ രൂപഭാവ പകർച്ചകളിലേക്ക് അസാധാരണമായ തന്മയത്വത്തോടെ അനിതര സാധാരണമായ അനായാസതയോടെ കടന്നു ചെല്ലാൻ നമുക്കുണ്ടായിരുന്നു ഒരു നടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.

0: അകലെ നിന്നും ആരാധന പിടിച്ചു പറ്റുന്ന ദൂരതാരകമായല്ല. ഒന്നും രണ്ടും പറയുന്നതിനിടെ തോളത്ത് കൈയിടാനാവുന്നത്രയും സ്വാതന്ത്ര്യം നമ്മെ അനുഭവപ്പെടുത്തുന്ന സമീപ സാമീപ്യമായാണ് മലയാളി പ്രേക്ഷകൻ ഒടുവിലിനെ തിരിച്ചറിഞ്ഞത്, നെഞ്ചിലേറ്റിയത്.
1: ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ, മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ.
2: എന്തിനാ പാപ്പി മറച്ചു വെക്കുന്നത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ.
1: നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? തൊഴുതു കഴിഞ്ഞ പൂവാടി മോളെ, ഇനി ഇവിടെ വിവരക്കേട് ഇനി കേൾക്കേണ്ടി വരും.
0: അവാർഡുകളാൽ അലങ്കൃതമായ ഗൗരവ പ്രകൃതിയായ കഥാപാത്രമായല്ല സാധാരണക്കാരന്റെ ഹൃദയശുദ്ധിയിൽ വിശ്വസിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ഒരു കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളിലാണ് നാം ഒടുവിലിനെ കാണാൻ ഇഷ്ടപ്പെട്ടത്.
3: ഞാൻ നക്സലൈറ്റ് ആയിരുന്നല്ലോ എന്നാണ് പോലീസ് പറഞ്ഞത്. നക്സലൈറ്റ് രാമൻകുട്ടി എഴുതിയ ചില വിപ്ലവ ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബൂർഷാസിയുടെ തല ഞാൻ വെട്ടിയിട്ടില്ല. പക്ഷേ എല്ലാ കേസിലും ഞാൻ പ്രതിയായി. പോലീസ് എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് എല്ല് തുറക്കി 7 കൊല്ലം കിടന്നു പൂജപ്പുരയില്. ഇപ്പൊ നക്സലവാസം എന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ടവരൊക്കെ.
4: ഇന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചരമദിനം.
0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ, സഹപ്രവർത്തകനെ, സുഹൃത്തിനെ, കലാസ്വാദകനെ ഒരു ടെലിഫോൺ ഭാഷണത്തിലൂടെ അനുസ്മരിക്കുകയാണ് സംവിധായകൻ സത്യനന്ദിക്കാട്.

ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ ലോകത്തു നിന്ന് പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് വിശ്വസിക്കാൻ മനസ്സെപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം മിക്കവാറും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഞാൻ വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഉണ്ണിയേട്ടന്റെ കോളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പം ഫോണിന്റെ റിങ് കേട്ടാ ചിലപ്പോ രാത്രി ഒരു 10 മണിക്കും 11 മണിക്കൊക്കെ മേലെ ഫോണിന്റെ റിങ് കേട്ടാ എന്റെ മക്കൾ പറയും ഒടുവിലങ്ങളാണ് എന്ന് പറയും. അപ്പൊ സത്യമായിരിക്കും, കാര്യം അദ്ദേഹത്തിന് ഈ രാത്രി ഒക്കെ കുറെ നേരങ്ങള് കുറെ ഒരുപാട് സമയം ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കലും അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു. അപ്പം എപ്പോഴും പുള്ളിയുടെ ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ച ദിവസം രാവിലെ ശ്രീ പി വി ഗംഗാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഒരു 2 കൊല്ലത്തോളമായിട്ട് അദ്ദേഹം കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ വർഷങ്ങളോളം ജീവിച്ച ആളുകളുണ്ട്. ഞാൻ അച്ഛൻ്റെ അമ്മ എന്നുള്ള സിനിമയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതായിരുന്നു, കാരണം രോഗമെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ട് വരുന്നതല്ല. അത് ഒരു ഒരു ഒരു എന്താണ് അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അദൃശ്യമായ ഒരു ശക്തിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു അവകാശമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ഭയന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ അഭിനയ രംഗത്തു നിന്ന് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വമാണ് ഞാൻ അച്ഛുവിന്റെ അമ്മയിലും സ്വതന്ത്രത്തിലും അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അപ്പം എനിക്ക് ഇപ്പം പലപ്പോഴും ഇപ്പൊ അദ്ദേഹം വിട്ടുപോയതിനു ശേഷം പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്റെ ആരും ആണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് മാത്രമല്ല ആളുകൾക്കും ഉണ്ടായിരിക്കുന്നു. സത്യത്തിൽ വളരെ അപരിചിതരായിരുന്ന 2 വ്യക്തി

0: വ്യക്തികളായിരുന്നു ഞങ്ങൾ. അപ്പുണ്ണി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്.
1: സത്യം പറഞ്ഞ താൻ ഇത്രയ്ക്ക് സമർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചു. വാദ്യാരു പണിയല്ലേ തനിക്ക്?
2: അതെ.
1: അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും തനിക്ക് പഠിപ്പിക്കാണ്ടോ?
2: അപ്പോ ഇതൊരു തുറന്ന രഹസ്യമാണ്,
1: ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം.
0: കുറുപ്പ് മാഷ് എന്നുള്ള കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു നാടൻ ഭാഷ, അഭിനയത്തിലെ ഒരു നാടൻ ശൈലി, ഇതൊക്കെ എന്നെ വളരെ കൂടുതൽ ആകർഷിക്കുകയും ഞാൻ സ്വാഭാവികമായിട്ടും നാടൻ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് സിനിമകളിലേക്ക് അദ്ദേഹം ഒരു അനിവാര്യ ഘടകമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം എന്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത്.
3: എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ.
4: ഈ കയറങ്ങോട്ട് പിടിച്ചോളിയും കായിങ്ങോട്ട് എടുത്തോളിയും.
0: പക്ഷേ ഷൂട്ടിങ്ങിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ജോലികൾക്കപ്പുറത്ത് ഉണ്ണേട്ടൻ ഒരു ശരിക്കും ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ പലപ്പോഴും എനിക്ക് എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചത്. ചില സമയത്ത് അദ്ദേഹം വളരെ വാശിയുള്ള ഒരാളായി മാറും, ചിലപ്പോൾ വളരെ കുസൃതി കാണിക്കുന്ന കുട്ടികളെ പോലെ ആയി മാറും. അപ്പോൾ ചിലപ്പം ഒരു ഒരു ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ മുങ്ങിക്കളയും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ പല എന്താണ് പല രീതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു നടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ആക്ടർ എന്നുള്ള നിലയിൽ ഒടുവിലുണ്ട് ഒരു അനായാസമായ അഭിനയ ശൈലി.
5: 1 കിലോ കോഴിക്ക് 40 രൂപ, ആടിന് 150, മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് വിലയാടെ ഉള്ളത്?
6: ആടിനെയും കോഴിയും പോലെയാണ് മനുഷ്യൻ,
5: വ്യത്യാസമുണ്ട്. ആടിനും കോഴിക്കും പ്രസംഗിക്കാൻ അറിയില്ല, ജാഥ നടത്താൻ അറിയില്ല, വോട്ടവകാശമില്ല, ആ വ്യത്യാസമുണ്ട്.
0: ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഒരിക്കലും ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യാറുണ്ട്. എന്റെ സിനിമകളിലേക്കാൾ കൂടുതൽ എനിക്ക് മറ്റു സിനിമകളിലെ ഞാൻ ആസ്വദിക്കാറുണ്ട്. കാരണം സർഗം എന്നുള്ള സിനിമയിലൊക്കെ ഒരു നോട്ടം കുട്ടന്തമ്പുരാനൊക്കെ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ നോട്ടങ്ങള്, ചില മൂളലുകള്, ഇതൊക്കെ ഒരു അർത്ഥം കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്.
5: ബുദ്ധിമുട്ടായി എന്നറിയാം.
7: ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
5: എനിക്ക് കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ എന്തെങ്കിലും അത്രേ വേണ്ടു.
0: എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോടുള്ള കൂടുതൽ ഉള്ള അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു മാനുഷികപരമായ ഒരു ഒരു ഒരു ഫീലിംഗ് ആണ്. അതായത് സ്വഭാവത്തിലെ ദയ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പം ഒരാളെ പറ്റിയിട്ട് മരിച്ചു പോയ ഒരാളെ പറ്റി അനാവശ്യമായി പറയുന്ന പോലെയല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഫിനാൻഷ്യൽ അത്ര വലിയ ഒരു എന്താണ് വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലൊന്നായിരുന്നില്ല അദ്ദേഹം. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ ഡയാലിസിസിനൊക്കെ പണം വേണ്ടി വരും. ഞാൻ വെച്ചാൽ എന്താണ് ഉണ്ണേട്ട എന്താ വേണ്ടത്? അല്ല, അത് നമ്മുടെ ഒരു ഒരു ക്യാമറമാൻ കിഡ്നി തകരാറായിട്ട് ഡയാലിസിസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സത്യന് എന്തെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അയാൾക്ക് 5000 രൂപ കടമുണ്ട്, പിന്നെ കുറച്ച് ഡയാലിസിസ് ചെയ്യും വേണം. അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്. കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഓർക്കേണ്ട കാര്യമില്ല. പലപ്പോഴും എന്ത് കാര്യം സംഭവിക്കുമ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ണിയേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കൽ ഈ നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. ഒരു ദിവസം നാടോടിക്കാറ്റ് ഏതോ ചാനലിൽ വന്നു കഴിഞ്ഞ ശേഷം ഉണ്ണിയേട്ടൻ ഫോൺ ചെയ്തു, സത്യനല്ലേ എന്ന് ചോദിച്ചു. അതെ. അദ്ദേഹം ഭയങ്കര ചിരി തുടങ്ങാണ്. ഞാൻ എന്താണ് ഉണ്ണിയേട്ടൻ ചിരിക്കുന്നത്? ചിരിച്ചോണ്ടേയിരിക്കുന്നു. അവസാനം പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ നാടോടിക്കാറ്റ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ ശ്രീനി എഴുതിയൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ജീവിക്കാൻ വേണ്ടി ഒരു പോലീസുകാരാവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല സാർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ശ്രീനിവാസനും ലാലും കൂടി പറയുന്ന സീൻ കണ്ടിട്ട് ചിരിച്ചാണ്. അപ്പോൾ അതിലെ ഒരു നർമ്മഭാവം അദ്ദേഹത്തിനെ ആകർഷിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ കൂടുതൽ പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കാൻ പോവാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ പോയിക്കൂടെ? കാര്യം ഇതൊരു തൊഴിലും കൂടിയാണല്ലോ, നമുക്ക് പണം കിട്ടുന്നതാണ്. അദ്ദേഹം പറയുമ്പോൾ, സത്യ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില സെറ്റപ്പുകൾ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന മുഴുവൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലായില്ല, അവർ പറയുന്ന നമുക്ക് മനസ്സിലായെങ്കിൽ പ്രോബ്ലമില്ല. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഞാൻ പോവുക? അപ്പം ഇങ്ങനെ ഒരു സ്വന്തം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഒരു ഒരു സിനിമകളുടെ വിജയങ്ങളെ കണക്കിലെടുക്കുന്ന ഒരാൾ, അതായത് വിജയം പരാജയം. ഇപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹം ഒരു ഒരു വാച്ച്മാനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാധാരണ എനിക്ക് തരുന്നതിനേക്കാളും പകുതി പണം മാത്രമേ ഈ സിനിമയ്ക്ക് എനിക്ക് തരാൻ പാടുള്ളൂ. ഞാൻ ചെന്ത ഉണ്ണിയുടെ ഉണ്ണിയുടെ ഫുൾ എമൗണ്ട് തരാൻ ഇവർ തയ്യാറാണ്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാണ്.

0: അപർണ അല്ല, ഇത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തി, നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പെടുത്ത സിനിമ വളരെ ഫെയിലിയറായി പോയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലും കൂടുതൽ വാങ്ങിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ സിനിമയിൽ ഉണ്ണിയേട്ട അഭിനയിച്ചിട്ടില്ലോ? ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല എങ്കിൽ അയാൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി സിനിമ ചെയ്യുന്നല്ലേ, അതിൽ എന്നാൽ കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അദ്ദേഹം വാങ്ങിക്കാൻ ഞാൻ നിർബന്ധിച്ച് കുറച്ചെങ്കിലും പൈസ പിന്നീട് കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും പുറമെ ആരും അറിയാത്തതും പുറമെ ആരും കാണാത്തതുമായിട്ടുള്ള നന്മയുടെ വശമാണ്. അപ്പം സിനിമയിൽ നമുക്കറിയാം, തിളങ്ങി നിൽക്കുമ്പോൾ മാത്രമേ ആളുകളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുകയോ ചെയ്യുള്ളൂ. അതല്ലാത്ത സമയത്തും അവർക്കൊരു ജീവിതം ഉണ്ടെന്നും അവര് അവരുടെ ഒരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ടെന്നും മനസ്സിലാക്കിപ്പിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഉണ്ണിയേട്ടൻ.
1: ബോംബും തോക്കും ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു.
2: എന്ത് പറ്റി?
1: മോളെ വിനോദിനി, ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാരശൂന്യന്മാർ ജീവിക്കുന്ന ഈ നാട്ടില് ഇങ്ങനെ ഒരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ?
2: വാസുവിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്.

0: പൂർവം ആളുകളിൽ ഒരാളാണ് ഉണ്ണിയേട്ടൻ.
1: ബോംബും തോക്കും ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു.
2: എന്ത് പറ്റി
1: മോളെ വിനോദിനി? ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാരശൂന്യന്മാർ ജീവിക്കുന്ന ഈ നാട്ടില് ഇങ്ങനെ ഒരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ?
2: വാസുവേട്ടൻ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്, അതെന്തായാലും നടത്തും.
1: ഉറപ്പാണോ?
2: എന്താ സംശയം?
1: അങ്ങനെയാണെങ്കിൽ ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം.
2: കാര്യം പറയൂ വാസുവേട്ടാ.
1: ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്? അല്ല, അവരും കണ്ടു. എന്നാലും വിനോദിന് എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും പറയാതിരിക്കും.
2: എന്താണെങ്കിലും പറഞ്ഞോളൂ, പഞ്ചായത്ത് മീറ്റിങ്ങിനെക്കാളും തരുന്നതാണ് കാര്യമൊന്നായിരിക്കില്ലല്ലോ.
1: അത് ശരിയാ. നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവനെ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട്.
0: എനിക്ക് ഉണ്ണിയേട്ടനായിട്ടുള്ള ഒരു വ്യക്തി ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില കുട്ടികളെ പോലുള്ള ചില കുസൃതികൾ. ചില സിനിമയ്ക്ക് രണ്ടു ദിവസം അഭിനയിച്ചിട്ട് ഉണ്ണിയേട്ടൻ അവിടെ നിന്ന് ചിലപ്പോ മുങ്ങിക്കളയും, മാറിക്കളയും. അപ്പൊ ഒരു ദിവസം ഞാനൊരു ഒരു എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ സംവിധായകനാണ്, അദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞു, രണ്ടു ദിവസം ഉണ്ണിയേട്ടൻ അഭിനയിച്ചു, പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല, സുഖമില്ല, ജലദോഷം എന്നൊക്കെ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം. ഞാൻ നേരെ ഉണ്ണിയേട്ടനെ വിളിച്ചു. ഉണ്ണിയേട്ടനെ വിളിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട്, ഐ എം സോറി, ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ഇന്നാളുടെ സിനിമയിൽ പോകാതെ? അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ല, ഞാൻ അദ്ദേഹം എന്നെ വികൃതമായിട്ട് അഭിനയം പഠിപ്പിക്കുക, പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക? അതായത് സംവിധായകൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളൊരു നടൻ്റെ ധർമ്മമാണെങ്കിലും അയാൾ പറയുന്നത് വിഡ്ഢിത്തമാണെങ്കിൽ ഞാൻ അതെങ്ങനെ ഫോളോ ചെയ്യും എന്നാണ്. ഞാൻ നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ ചെന്ന് അഭിനയിച്ച് ആ പടം തീർത്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ സ്വാധീനം എനിക്ക് ഉണ്ണിയേട്ടനുണ്ടായിരുന്നു.
3: ഇപ്പോഴത്തെ ചില മാഷന്മാർ മുടി നീട്ടാറില്ല, അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം, മോള് വരൂ.
4: വേണ്ട മമ്മി,
0: പിന്നെ അസാമാന്യമായ താളബോധം ഉള്ള ഒരാളായിരുന്നു ഉണ്ണിയേട്ടൻ. ഒരു നടന്മാർക്ക് നടന് താളം എന്നുള്ളത് വളരെ അത്യാവശ്യമാണെങ്കിലും താളബോധം, അതായത് ശരിക്കും സംഗീതം, അദ്ദേഹം സംഗീതം നൽകിയ കുറെ പാട്ടുകൾ തന്നെ കാസറ്റുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുത്രാളിക്കാവ് അമ്പലത്തിനൊക്കെ വേണ്ടിട്ട് ചില ഭക്തി ഗാനങ്ങള്, അതല്ലാതെ തന്നെ ചില ലളിത ഗാനങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. നെടുപൊടി വേണു ഒരിക്കൽ പറഞ്ഞു, ദശപുഷ്പം എന്ന് പറഞ്ഞിട്ട് പാട്ടുകളുള്ള ഒരു കാസറ്റ് അദ്ദേഹം ഇറക്കി. പക്ഷെ ആ കാസറ്റിൽ 11 പാട്ടുകളുണ്ടായിരുന്നു, ഒരു പാട്ട് എക്സ്ട്രാ ചേർക്കേണ്ടി വന്നു. എന്നിട്ട് ഉണ്ണിയേട്ടൻ അതിന്റെ ദശപുഷ്പം എന്ന് പേരിട്ട് പറഞ്ഞ് ഉണ്ണിയേട്ടൻ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം മെലഡിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം

0: വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥ കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബഡ്കൂസുകളുള്ള നാട് ഏതാണാവോ?
1: ഗോകർണം ഒന്ന് പോണ്ടോ അവിടുന്ന്? അപസ്വര അത്ര. ചെമ്പേ വൈത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ. കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടുകൂടി തന്ന ഈ ഹാർമോണിയം കൂടുതൽ 500 രൂപയും, അന്നത്തെ 500 രൂപ ഇന്നത്തെ 50,000, ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല.
0: പിന്നെ ദാ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലങ്കോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു.
1: പറയപ്പിക്കണതല്ലേ. ഓ, ഒരു സംഗീത ടീച്ചർ വന്നിരിക്കുന്നു. ആരാപ്പാ? എം എസ് സുബ്ബലക്ഷ്മിയോ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ അടുത്ത് പറ്റും.
0: മതി, ആ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. പൂച്ചയുടെയും പട്ടിയുടെയും മുമ്പിൽ പാടുന്ന ഗതികേട് വന്നിട്ടില്ലല്ലോ.
1: ഓ, തറുതല തറുതല, അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരി വെച്ചോ?
0: വെച്ചല്ലോ.
1: നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ?
0: ഒഴിക്കാലോ.
1: എന്ന ഒഴിക്ക സുബ്ബലക്ഷ്മി?
0: ഒഴിക്ക ചെമ്മാങ്കുടിയെ.
2: ഈ ഒഴിവുള്ള സമയങ്ങളിൽ ചിലപ്പോ അദ്ദേഹം പാടുമായിരുന്നു, സെറ്റുകളൊക്കെ ഇരുന്നിട്ട് പാടുമായിരുന്നു. ഭരതനും അദ്ദേഹവും കലാമണ്ഡലിലെ ഹൈദരാലിയും കൂടി ഉണ്ടായിരുന്നൊരു കോമ്പിനേഷൻ. ഈ മൂന്ന് പേരും സംഗീതത്തിനോട് കൂടുതൽ താല്പര്യമുള്ള, സംഗീതം അറിയാവുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് ഈ സിനിമയുടെ ഇടവേളകളിൽ ഞാൻ ഉണ്ണിച്ചേട്ടനായിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ മറ്റൊരു ഒരു ഒരു പ്രത്യേകത വെച്ചപ്പോൾ ചില ചില ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അടൂർ ഗോപാലൻ നിഴൽക്കുത്ത് എന്നുള്ള സിനിമ, അതിൽ ഒടുവിലിൻ്റെ ഉണ്ണിയേട്ടൻ്റെ മുഖം മാത്രമല്ല, മൊത്തം ഒരു ശരീരം തന്നെ, ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു ആരാച്ചാരെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ തൂവൽ കൊട്ടാരത്തിലെ അച്യുതമാരാണെന്നുള്ള വേഷം, അതിൽ സ്വന്തം മകളുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ജീവിതം ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിന് കീഴ്പ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് അമ്പലത്തിന് മുമ്പിൽ വെച്ച് കൊട്ടി കൊട്ട് നിർത്തിയിട്ട് ഉള്ള ഒരു ചില സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ചില അവസരങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും, ഇന്ന് നമുക്ക് അത് എടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ന് തുടങ്ങേണ്ട. തലയണബന്ധത്തിലെ ഒരു ഡാൻസ് മാസ്റ്റർ റോൾ അതായിരുന്നു, ഒരു ചെറിയ റോളാണ്. പക്ഷേ വേഷമിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കഥാപാത്രം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമുക്ക് നാളെ ചെയ്താൽ മതിയോ? അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയിച്ചിട്ടും ഒരു പുതുമുഖത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിൻ്റെ ഭയം അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല. അതാണ് ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്.
3: ഒട്ടും സമയമുണ്ടായിട്ടല്ല, പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ കെ ജി പൊതുവാണ്.
4: ഡാൻസ് മാസ്റ്റർ?
3: അതെ.
4: വരൂ. ഒരു മാസം മുമ്പ് സുനിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്.
3: യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല, പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോൾ
4: എന്റെ മോക്ക് ഒന്നാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം.
3: അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ.
4: അതെ, സാറ് വിചാരിച്ചാ നടക്കും.
3: നമുക്ക് നോക്കാം.
4: നോക്കിയാ പോരാ, ഉറപ്പ് തരണം.
3: ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു.
4: അത് മതി.
3: എന്താ പേര്?
4: മൈ നെയിം ഈസ് കാഞ്ചന.
3: കാഞ്ചന, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ. കവിക്ക് തെറ്റി ഈ ബന്ധനം, മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ.
4: ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ.
5: വരുന്നു മമ്മി.
3: എത്ര കുട്ടികളുണ്ട്?
4: ഇവിടെ ഉള്ളൂ.
3: ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ?
4: മോള് വാ, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ.
2: ഞാനും മീര ജാസ്മിനും അതുപോലെ പുതിയ കുട്ടികളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ണിയേട്ടൻ അഭിനയിക്കാൻ വരുമ്പോൾ ഉണ്ണിയേട്ടൻ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്തൊട്ട് നിങ്ങൾ ചെറുതായിട്ട് അവർ അദ്ദേഹത്തിനെ നിരീക്ഷിക്കാൻ പറയും. അദ്ദേഹം വന്നിറങ്ങിയാൽ ആദ്യം ചെയ്യുന്ന എടുക്കാൻ പോകുന്ന സീൻ വായിച്ച് പഠിക്കലാണ്. അത് വായിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധയോടു കൂടി അത് പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി എന്ത് തമാശയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത്രയും കൂടുതൽ പ്രസിദ്ധനായി കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട്.
6: എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? പശു പശു പശു ഒന്നര കൊമ്പി.
7: എന്താ വാപ്പി ഇത്?
6: 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി.
7: അപ്പൊ നീ പശുവിനെ കെട്ടണ്ട ഓടിയത്?
6: അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു.
8: ദുപ്പാൻ പോലെ ഒരു തന്നെ എത്തെടുക്കുമ്പോ പശുവിനെ കെട്ടാൻ നിൽക്കണേ.
9: വഴിയുണ്ടാക്കാൻ കരയണ്ട, താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനേ വരും.
7: ശരിയാ,

0: നല്ല തബലിസ്റ്റാണ് ഉണ്ണിയേട്ടൻ. ഇപ്പം എൻ്റെ നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മകൻ എന്നുള്ള സിനിമയിലൊക്കെ ഇദ്ദേഹം തബല വായിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നാടക സമിതികളിൽ തബല വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്മൾ അറിയാത്ത ഒരു ഒരു ഒരുപാട് മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്.
1: കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തൊരു കാലം ഉണ്ടായിരുന്നു കൃഷ്ണവർമ്മയ്ക്ക്.

0: പോയ പശു അതുപോലെ തിരിച്ചു
1: റിവേഴ്സ് വരും. ഓ പോയ 3000-ന്റെ കൂടെ എന്റെ ഒരു 10 റുപ്യ കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ.
2: എന്നാ താണ്ടിരുന്ന് കരേ വരി നേരെ.
3: അല്ല എന്താ നിറം?
1: തന്റെ നിറം പോയിക്കോ അവിടുന്ന്.
4: അപ്പം ഇപ്പം ഓർത്തെടുക്കുമ്പോ ഞാൻ പറഞ്ഞ പോലെ ഓർത്തെടുക്കുമ്പോ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ സ്വകാര്യമായ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അറിയാതെ വന്നു ചേരുന്നതാണ്. അതൊരു ഒരു വാക്കുകളിലൂടെ പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. കാരണം ചിലത് വേദനിപ്പിക്കുന്നതാണ്, ചിലത് കണ്ണു നനയിപ്പിക്കുന്നതാണ്, ചിലത് പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ്. ഉണ്ണിയേട്ടനെ പറ്റിയൊക്കെ ഒരുപാട് തമാശകൾ ഞങ്ങളുടെ സെറ്റുകളിലൊക്കെ തമാശകൾ പ്രചരിക്കാറുണ്ട്, പല പല പല രീതിയിലും. ഞാൻ ചില സമയത്ത് ഉണ്ണിയേട്ടൻ ഷൂട്ടിങ്ങിലെങ്കിലും രാവിലെ എൻ്റെ സെറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തും. ജയറാമൊക്കെ എൻ്റെ അടുത്ത് പറയും, ഉണ്ണിയേട്ടൻ പാവം ഒന്ന് ഒന്ന് ഒരു ഒന്ന് പരോള് കൊടുത്തൂടെ, ഒന്ന് ഇവിടെ നിന്ന് വിട്ടൂടെ, ചിലപ്പോൾ വിടൂല. കാരണം എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ണിയേട്ടൻ്റെ ഒരു സാന്നിധ്യം സിനിമ സെറ്റിലുണ്ടാക്കുന്ന ഒരു ചടുലമായ അതല്ലെങ്കിൽ ഒരു ഒരു രസം ജനിപ്പിക്കുന്ന ഒരു ഒരു സന്ദർഭം അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ.
5: ചേട്ടൻ ഇപ്പോ ഇപ്പൊ ആത്മകഥ എഴുതണു? റിട്ടയർഡ് നെക്ലേറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വേണല്ലോ. ഏതെങ്കിലും ഭാര്യക്കാർക്ക് കൊടുത്ത ഒരു ഗണ്ടശ പ്രസിദ്ധീകരിച്ചോളൂ. എഴുതുമ്പോ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കണമെന്നുള്ളൂ. ഒരു പോലീസുകാരനെ അടിച്ച് നിലം പ്രച്ചാക്കി, എസ് പിയുടെ നേരെ തോക്കിയൂണ്ടി, അങ്ങനെയൊക്കെ. എന്നാലേ വായനക്കാർക്ക് ഒരു ഹാരം ഉണ്ടാവുള്ളൂ.
6: ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുംഭകോണത്താണോ സ്ഥിരതാമസം?
5: അതെ. ആ അതാ മനസ്സിലാവാത്തത്. എടോ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ പതിനെട്ടടവും പയറ്റാൻ അറിയുന്നവരുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കണം. ഹൂ ഇസ് എ മലയാളി? ഹീസ് കേരളത്തിൽ ജീവിച്ചവൻ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കും. ആട്ടെ, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ട്?
6: 65 സെന്റ്.
5: സെന്റിന് എന്ത് വില കിട്ടും?
6: അതൊന്നും എനിക്കറിയില്ല.
5: ആ
6: ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ പത്രത്തിൽ നോട്ടിഫൈ ചെയ്ത് വന്നിരുന്നു.
5: ഓ, ഈ സ്ഥലം ഏത് ഭാഗത്താ?
6: അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടേക്കൊക്കെ വരുന്നത്. അച്ഛൻ 25 കൊല്ലം മുമ്പ് ഇവിടുന്ന് കുംഭകോണത്തേക്ക് പോയതാണല്ലോ.
5: 25 കൊല്ലം മുമ്പ്?
6: അതെ.
5: ഭൂനികുതി അടച്ച റെസീറ്റ് ഉണ്ടോ?
6: ഇല്ല.
5: അപ്പൊ താൻ ഇന്ന് തന്നെ പണം മേടിച്ചു പോവും.
6: ഓ, ആശ്വാസായി.
5: എടോ കുംഭകോണകം, കാള പെട്ടെന്ന് കേട്ട് കയറെടുത്തിട്ട് ഇറങ്ങിയില്ലേ? നേരെ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടോ? തണ്ടപ്പേര് നോക്കി എന്ത് ഇടുന്ന അവര് പറയും.
6: തണ്ടപ്പേരോ?
5: ഓ, തണ്ടപ്പേരല്ല, തണ്ടപ്പേര്, അങ്ങനെ ഒരു പേരുണ്ട്, അവിടെ പറഞ്ഞാൽ മതി.
6: വലിയ ഉപകാരം, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു.
5: പിന്നെ
6: ചേട്ടാ, ഇവിടെ അടുത്ത് വല്ല പുഴയോ കിണറോ വല്ലതും ഉണ്ടോ? ഒന്ന് കുളിക്കൊക്കെ വേണേ.
5: ഓ, തമിഴ്നാടിന്ന് വരല്ലേ, അവിടെ എല്ലാ പരിപാടിയും റോഡ് സൈഡിലാണല്ലോ. ഇപ്പൊ നമ്മൾ നടന്നു വന്നത് കുളത്തിന്റെ പക്കത്ത് കൂടെയാ. അങ്ങനെ നേരെ തിരിച്ചു നടന്നോ.
6: റൊമ്പ താങ്ക്സ്.
5: അപ്പോഴേ അവിടെ അമ്പലക്കുള വൃത്തികേടാക്കരുത്.
4: കുറച്ച് ഇപ്പോ ഒരു ഒരു വളരെ അത്ഭുതകരമായ ഒരു കാര്യം, അദ്ദേഹം ഈ രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലായി എന്ന് അദ്ദേഹം ഭാവിച്ചിട്ടില്ല. രസതന്ത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വരുമ്പോഴും എന്നോട് പറഞ്ഞത്, ഇത് കുറച്ചുനാൾ കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊന്മുട്ടേണ്ട താറാവ് പോലെ, മഴവിൽക്കാവടി പോലെ നല്ല നാട്ടുമ്പുറത്തിന്റെ ഹരമുള്ള കഥ ചെയ്യണം, കഥാപാത്രങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് അറിയാം, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്, ഇതൊരു മാറ്റപ്പെടാവുന്ന ഒരു അസുഖമല്ല. പക്ഷെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിശ്വസിച്ചിട്ടേ ഇല്ല. കാരണം ഇത് ഞാനിനി ഒരു ഒരു കുറേം കൂടെ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാനുണ്ട് സത്യം, ഞാൻ പെട്ടെന്നൊന്നും പോവില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഈ ഇത്ര പെട്ടെന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന്. 62 വയസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രായമൊന്നുമല്ല. ഉണ്ണിയേട്ടൻ കാണുമ്പോൾ പലപ്പോഴും അതിനേക്കാൾ കൂടുതൽ തോന്നും. ഈ അടുത്ത് ഈ വേർപിരിയുന്നതിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് ഡയാലിസിന് വന്നിരിക്കുന്നു, ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ, കൂടുതൽ അവശനായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏതായാലും വീൽ ചെയർ വന്നു, ഞാൻ പോവാ സത്യ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ണിയേട്ട പോയി. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ല നടന്മാരിൽപ്പെട്ട, ഏറ്റവും നല്ല നടന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയും ഏറ്റവും നല്ലൊരു മനുഷ്യനുമാണ്.
7: അന്തരിച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് സംസാരിച്ചത് സംവിധായകൻ സത്യൻ അന്തിക്കാട്.

0: ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം. ഏഴിമലക്കാട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് കെ ദാക്ഷായണി. രചന പി പി ശ്രീധരനുണ്ണി. സംഗീതം പാലാ സി കെ രാമചന്ദ്രൻ.

0: ലളിതഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്, സമയം 9:00.
1: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ അന്തിമമാക്കിയതും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് പോയ വാരത്തിലെ പ്രധാന വാർത്ത. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായി ചുമതലയേറ്റെടുത്തു. കെ മുരളീധരനാണ് ആരോഗ്യമന്ത്രി. എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും സി പി ജോൺ ഗതാഗത മന്ത്രിയുമാണ്. പി കെ ബഷീറാണ് പൊതുമരാമത്ത് മന്ത്രി. നിയമസഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി ഉപയോഗം തടയുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ ദൌത്യവുമായി ആഭ്യന്തര വകുപ്പ്. ജൂൺ 1 മുതൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നവരെ കണ്ടെത്താൻ അന്തർ സംസ്ഥാന പോലീസുമായി സഹകരിച്ചും സമൂഹമാധ്യമങ്ങൾ നിരീക്ഷിച്ചും കർശന പരിശോധന നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് മധ്യവേനലവധി കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കാനിരിക്കെ ഫിറ്റ്നസ് പരിശോധനകൾ പുരോഗമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന. തദ്ദേശവകുപ്പ്, എഞ്ചിനീയറിംഗ്, ആരോഗ്യ വിഭാഗങ്ങളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് പുറമെ കെഎസ്ഇബി, അഗ്നിരക്ഷാസേനാ വിഭാഗങ്ങളുടെ പരിശോധനയുമുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. പശ്ചിമബംഗാളിലെ ഫാൽത്ത ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച ജയം നേടിയതാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത. ബിജെപി സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്ന മണ്ഡലത്തിൽ തൃണമൂൽ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്നാണ് എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് വീണ്ടും നടത്തിയത്. വിനോദ മേഖലകളിൽ 18 വയസ്സിന് താഴെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേന്ദ്ര തൊഴിൽ നിയമ മന്ത്രാലയങ്ങളോട് വിശദീകരണം തേടിയത്. ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കാൻ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബുന്ദിബുഗ്യോ ഇനത്തിലെ വൈറസാണ് രോഗവ്യാപനത്തിന് പിന്നിൽ. നിലവിൽ ലഭ്യമായ എബോള വാക്സിനുകളോ പ്രതിരോധ മരുന്നുകളോ ഈ വകഭേദത്തിനെതിരെ ഫലപ്രദമല്ല എന്നത് ആരോഗ്യരംഗത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ പ്രതിരോധ മുൻകരുതൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിമാന കമ്പനികൾ പാലിക്കേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കി.
0: വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തെക്കുറിച്ചും സമൂഹത്തിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. വാർത്താജാലകത്തിന്റെ ഈ പതിപ്പിൽ അതിഥിയായി നമുക്കൊപ്പം പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന് കീഴിലെ മാനസികാരോഗ്യ സമിതി കൺവീനറുമായ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ. അറിവ് പകർന്നു നൽകുന്നതിലുപരി നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും വിദ്യാലയങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. സാക്ഷരതയിലും സാമൂഹ്യ മൂല്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ പോലും ഇന്ന് യുവതയ്ക്കിടയിൽ വേരൂന്നിയ ലഹരി ഉപയോഗം നാടിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വരും തലമുറയെയും സമൂഹ ഭാവിയെയും കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ പുതിയ ദൌത്യവുമായി ഗവൺമെന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് ജൂൺ 1 തുടക്കമാകും. പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിതരണ ശൃംഖലയെ നിരീക്ഷിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും.
2: സത്യത്തിൽ വളരെ വൈകി നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയാതെ വയ്യ. കൗമാരക്കാരും യുവാക്കളും അടങ്ങിയ വലിയൊരു വിഭാഗം ഇന്ന് ലഹരിയുടെ പാതയിലാണ്. ലഹരി വ്യാപനം തടയാൻ നിലവിൽ പോലീസ്, എക്സൈസ് പോലുള്ള വകുപ്പുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പ്രത്യേക യജ്ഞം ഇച്ഛാശക്തിയോടെയും ലക്ഷ്യബോധത്തോടെയും നടപ്പിലാക്കിയാൽ അത് നമ്മുടെ

0: സമൂഹത്തിലെ ലഹരി ഭീഷണിയെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പങ്കിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള പങ്ക്. ലഹരി വിൽപ്പനയെക്കുറിച്ചും ലഹരി കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അധികൃതരെ അറിയിക്കാനും അവരുടെ പ്രദേശത്തുള്ള സ്കൂൾ കോളേജ് പരിസരം ലഹരിമുക്തമാക്കാനും രാഷ്ട്രീയ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ സഹകരണത്തോടെയേ കഴിയും. അതേസമയം കുറ്റവാളികൾക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കാനും അവർക്ക് അർഹമായ ശിക്ഷ നൽകാനും പരിസരം നിരീക്ഷിക്കാനുമെല്ലാം പോലീസിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇത്തരം കാരണങ്ങളാൽ ലഹരിക്കെതിരായ നടപടികളിൽ ആഭ്യന്തര വകുപ്പിന്റെ പങ്ക് വളരെ വലുതാണ്.
1: കാലം മാറിയതോടെ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് സമൂഹം സാക്ഷിയായത്. ജീവിതശൈലി മാറ്റങ്ങൾക്കും നഗരവൽക്കരണത്തിനുമൊപ്പം പുതിയ ലഹരി പദാർത്ഥങ്ങളും വിപണിയിൽ സുലഭമായി. പുകയില കഞ്ചാവിലേക്കും പിന്നീട് MDMA പോലെ തീവ്ര രാസലഹരികളിലേക്കും വഴിമാറി. ലഹരി വിപണി ഒളിഞ്ഞും തെളിഞ്ഞും വലിയൊരു വ്യവസായവും മാഫിയയുമായി മാറിയതോടെ പ്രായഭേദമില്ലാതെ സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ ലഭ്യമായി തുടങ്ങി. സമൂഹമാധ്യമങ്ങളുടെ സ്വാധീനം ഇതിന് ആക്കം കൂട്ടി.
0: പുതിയ തലമുറയിൽ കണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം, വിഷാദരോഗം, കുടുംബങ്ങളിലെ മോശം അന്തരീക്ഷം, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത, സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനം, മണമോ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ലക്ഷണമോ ഇല്ലാത്ത പുതിയ സിന്തറ്റിക് മരുന്നുകളുടെ വ്യാപനം എന്നിവയെല്ലാം സമൂഹത്തിൽ ലഹരിയുടെ സാന്നിധ്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഗ്രാമങ്ങൾ ഇല്ലാതാവുകയും നഗരങ്ങളും ചെറു ടൗണുകളും രൂപപ്പെട്ടവും നമ്മുടെ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു സ്കൂൾ കുട്ടിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ നാട്ടുകാർ ഇടപെടുമായിരുന്നു. അധ്യാപകർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നു. എന്നാൽ നഗരവൽക്കരണത്തോടെ ഇത്തരം കരുതലുകൾ ഒരു ഭാഗത്ത് നഷ്ടമാകുകയും മറുഭാഗത്ത് ലഹരി വിപണന ശൃംഖല ശക്തി പ്രാപിക്കുകയും ചെയ്തു. ക്യാച്ച് ദം യങ് എന്ന ശൈലിയാണ് ഇവിടെ പിന്തുടരുന്നത്. രാസലഹരി ഉപയോഗിക്കാൻ ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പോലും അവസരം ലഭിക്കുന്നത് ഇതിനെല്ലാം കാരണമായിട്ടുണ്ട്.
1: ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്നത് വ്യക്തികളാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് പലപ്പോഴും കുടുംബങ്ങളും സമൂഹവുമാണ്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം ആദ്യഘട്ടത്തിൽ പഠനത്തെ ബാധിക്കുകയും പിന്നീട് മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിലയേറിയ രാസലഹരികൾക്ക് അടിമകളാകുന്നതോടെ പണം സമ്പാദിക്കാൻ എന്തും ചെയ്യുമെന്ന മനോനിലയിലേക്ക് അവർ നീങ്ങുന്നു. ഇത് കുടുംബത്തിനും സമൂഹത്തിനും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു.
0: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, മനുഷ്യ വിഭവശേഷി തുടങ്ങിയ മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വെല്ലുവിളിയാണ്. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തി കുറയൽ തുടങ്ങിയവ മൂലം പഠന നിലവാരം ഇല്ലാതാകും. കൂടാതെ ഇക്കൂട്ടിൽ വിഷാദരോഗം, അമിത ഉത്കണ്ഠ, അമിത കോപം, അക്രമ സ്വഭാവം, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചിലരാവട്ടെ ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകാം. ഇതിനു പുറമേ മസ്തിഷ്കം, കരൾ, ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനം തകരാറിലാക്കാൻ തുടർച്ചയായ ലഹരി ഉപയോഗത്തിന് കഴിയും. കൂടാതെ ലഹരി ഉപയോഗത്തിലുള്ള പണം ലഭിക്കാതിരിക്കുമ്പോൾ മോഷണം, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വ്യക്തികളെ നയിക്കുകയും ചെയ്യും. സാമൂഹിക ഒറ്റപ്പെടൽ, സാമ്പത്തിക തകർച്ച തുടങ്ങിയവയും ലഹരി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളാണ്.
1: കേരളത്തിലെ ലഹരി വ്യാപാരത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നത് ഇതര സംസ്ഥാന സംഘങ്ങളെയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി എത്തിക്കാൻ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ വിതരണ ശൃംഖലയുടെ ഭാഗമാക്കിയും ആശയവിനിമയത്തിന് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വിപുലമായ ലഹരി വിപണിക്കെതിരെ ഇതര സംസ്ഥാനങ്ങളിലെ നിയമ നിർവഹണ ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിക്കാനും ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പിടിക്കപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയെന്നതാണ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ചെയ്യേണ്ട പ്രധാന കാര്യം.
0: ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കുടിയേറ്റം കേരളത്തിലെ ലഹരി വ്യാപനത്തിന് ഒരു പ്രധാന കാരണമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട്. കൗമാരക്കാരിൽ നല്ലൊരു ശതമാനത്തിനും ലഹരി ഉപയോഗിക്കുന്നത് വാട്സപ്പ് പോലെയുള്ള മെസ്സേജിംഗ് സംവിധാനം വഴിയാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ശ്രദ്ധ തിരികുകയാണെങ്കിൽ ലഹരി വിൽപ്പനക്കാരെ പിടികൂടാൻ എളുപ്പമായിരിക്കും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുന്ന പോലുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പുറമേ കുറ്റവാളികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജയിലുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജയിലുകൾ കേന്ദ്രങ്ങളാക്കി ഇവർ ലഹരി ഉപയോഗവും വിപണനവും നടത്താനാണ് സാധ്യത. പുതിയ രീതിയിലുള്ള രാസലഹരികളുടെ ഉപയോഗം കണ്ടെത്താൻ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള ലാബോറട്ടറികൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്.

0: നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണ്.
1: വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് തടയിടുന്നതിന്റെ ഉത്തരവാദിത്തം പോലീസിന്റെ മാത്രമല്ല, മറിച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനാകെയും അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. കുട്ടികളെ അറിയാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് സമയം നൽകാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ ഏറ്റവും അധികം സമയം ചെലവിടുന്ന വിദ്യാലയങ്ങളിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വേണ്ടവിധം അവബോധം പകരാൻ അധ്യാപകർക്ക് സാധിക്കണം. ഒപ്പം നമ്മുടെ ഭാവി തലമുറയെ നല്ല വഴിയിൽ നയിക്കാൻ സമൂഹത്തിന്റെ ഇടപെടലും വേണം.
0: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഫലപ്രദമായ പ്രതിരോധം തീർക്കുന്നതിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്ക് നിർണായകമാണ്. ലഹരി വസ്തുക്കളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ അറിവ് ലഭിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ പഠനക്ഷമത കുറയുക, ഒറ്റപ്പെടൽ, അസാധാരണ കോപം, ഹാജർ കുറയുക തുടങ്ങിയ മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തിൻ്റെ സൂചനകളാവാൻ സാധ്യതയുണ്ട്. ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ രക്ഷിതാക്കളെയും കൗൺസലർമാരെയും ആവശ്യമെങ്കിൽ പോലീസിനെയും അറിയിക്കണം. നിലവിൽ സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിക്കുന്ന വിമുക്തി എന്ന ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. അതേസമയം കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്തുകയും അവരുടെ സുഹൃത്തുക്കൾ ദിനചര്യ, മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ ഡിജിറ്റൽ സാമൂഹിക ഇടപെടലുകൾ നിരീക്ഷിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. എന്നാൽ കുട്ടികളോട് അതിരുകടന്ന നിയന്ത്രണം ഒഴിവാക്കുകയും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുകയും വേണം.
1: ലഹരിക്ക് അടിമപ്പെട്ട നിരവധി യൗവനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീട്ടുകാർ പോലും ഉപേക്ഷിച്ചവരാണ് അവരിൽ ചിലരെങ്കിലും. കൂട്ടുകെട്ടിലൂടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയും അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ വലയിൽപ്പെട്ടുപോയ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. സ്വയം തിരിച്ചറിവ് ലഭിച്ചാലും ശിക്ഷയും സമൂഹത്തിന്റെ അവഗണനയും മാനസികമായി തളർത്തുന്ന പല കുട്ടികൾക്കും ഈ തിരിച്ചുവരവ് സാധ്യമാകാറില്ല. ലഹരിക്ക് അടിമപ്പെട്ടവരുടെ പുനരധിവാസം ലഹരിയുടെ പ്രതിരോധം പോലെ തന്നെ പ്രധാനമാണ്.
0: പരിശീലനം ലഭിച്ച അധ്യാപകരും കൗൺസലർമാരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് ശ്രമിച്ചാൽ ലഹരിയുടെ വലയിൽ കുടുങ്ങുന്ന കുട്ടികളെ വലിയൊരളവിൽ രക്ഷപ്പെടുത്താനാകും. ഇതിനായി ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചു എന്ന കാരണത്താൽ ഒരിക്കലും ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തി സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യരുത്. പകരം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ രക്ഷിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും സമൂഹവും കൈകോർത്ത് ശ്രമിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ സമീപനത്തിലൂടെയും ലഹരിമുക്ത ചികിത്സയിലൂടെയും പുനരധിവാസത്തിലൂടെയും മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ചുരുക്കത്തിൽ, കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി അവരെ കേട്ട് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്ന കുടുംബവും വിദ്യാഭ്യാസ സ്ഥാപനവും ഒരുമിച്ചാൽ മാത്രമേ ലഹരി ഉപയോഗത്തിന്റെ വ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയൂ.
1: സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിന് നമ്മുടെ ഭാവി തലമുറ അടിമപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ടിലൂടെ ഗവൺമെന്റ് വലിയൊരു ദൗത്യത്തിന് തുടക്കമിടുമ്പോൾ അതിലേറെ വലിയൊരു ഉത്തരവാദിത്തമാണ് സമൂഹം എന്ന നിലയിൽ നാം ഏറ്റെടുക്കേണ്ടത്. അറിവ് പകരുന്ന വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കാനും യുവതലമുറയ്ക്ക് സാമൂഹ്യ മൂല്യങ്ങൾ പകർന്നു നൽകാനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കരകയറ്റാനും നമുക്ക് കൈകോർക്കാം.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന് കീഴിലെ മാനസികാരോഗ്യ സമിതി കൺവീനറുമായ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം അനിൽചന്ദ്രൻ, നിമിഷ തയ്യാറാക്കിയത് കവിതാകൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: പമ്പരം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന രാമകൃഷ്ണൻ നായർ, സംഗീതം ATUMAR.

ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ മനുഷ്യ മനസ്സിലെ എന്ന് തുടങ്ങുന്ന ഗാനം വി ടി മുരളി പാടിയത്. രചന മലയത്തപ്പുണ്ണി. സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

ഇനി കെ എസ് രഹന പാടിയ ഗാനം കേൾക്കാം. മേടപ്പുലരിയിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എൻ ഹരി.

കോന്നിയൂർ വിജയകുമാറിൻ്റെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകിയ ഗാനം. രാജീവ ശരമേറ്റ എന്നു തുടങ്ങുന്ന ഈ ഗാനം പാടിയത് ദിലീപ് കുമാർ മഞ്ജുള.

കെ ബാബുകുമാർ, കെ പി ലക്ഷ്മി എന്നിവർ പാടിയ കുളിരുമായി നീ വന്നു എന്നു തുടങ്ങുന്ന അടുത്ത ഗാനത്തിന്റെ രചന പി പി ശ്രീധരനുണ്ണി, സംഗീതം കെ കുഞ്ഞിരാമൻ.

0: ലളിതഗാനങ്ങൾ വീണ്ടും വൈകിട്ട് 5:45 കേൾക്കാം.
1: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ തുറപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടുനിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ രണ്ടു മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 to 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനലവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഇല്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025 2026 ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയും ഒക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 to 4 വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കം ഉണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 to 4 ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7-7:30 ആകുന്നതോടുകൂടി സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 hours ഉറങ്ങാതെ വരുന്ന സാഹചര്യം, പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത

വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിവിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 മണിക്കൂറിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കറന്റ് ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ, കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1.5 മണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂള് തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ് പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത്

0: ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂള് തുടങ്ങുന്നതിന് ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂള് തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂള് തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായി പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത്ത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHMRadioHealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും VD സതീശൻ ചർച്ച നടത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ

വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലക്ടർമാരും പങ്കെടുക്കും. ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാത അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക്തല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. വേനൽമഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസ് എംഎൽഎയുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക് സിഎംആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. സിഎംആറിലുമായി ബന്ധപ്പെട്ട 12 റെയ്ഡ് നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലാണ് റെയ്ഡ്. സിഎംആറിൽ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇഡി റെയ്ഡിൽ സിപിഐഎം പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. സിപിഐഎമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി നടത്തുന്ന നീക്കമാണിതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പറഞ്ഞു. കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണനയെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് തൊഴിലാളിക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കുവാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പെടുക്കാമെന്ന് മറുപടി പറയുന്നത് ഉചിതമല്ല. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലോ പരമാവധി നേരത്തെ അയച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിവരം നൽകാൻ അനുവദിക്കുന്ന പരമാവധി സമയമാണ് 30 അതുവരെ മറുപടി വൈകിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും കമ്മീഷണർ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിപുലമായ വാദം കേൾക്കലുകൾക്ക് ശേഷം ഈ വർഷം ആദ്യം ഈ വിഷയത്തിൽ വിധി പറയാൻ മാറ്റിവച്ച ശേഷം ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്ഷ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനുമിടയിൽ മണിക്കൂറിൽ 75 വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ചോടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമു ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന്

0: പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിനെക്കുറിച്ച് ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടത്തിയ അനാവശ്യ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗങ്ങളായിരുന്നുവെന്നും അങ്ങനെയായിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊരു രാജ്യത്തിനും ഇതേക്കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമില്ലെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാ വേളയിലാണ് സുപ്രീംകോടതിയുടെ പരാമർശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഈ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്കു ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡേറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലോക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ അഞ്ചംഗ സമിതിയെയും നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നലില്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറപ്പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്ദലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാകും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം. IPL ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ്മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോർമാറ്റിലും 7 റൌണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം രണ്ട് വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. റാപ്പിഡ് മത്സരത്തിൽ ശ്രീഹരി വെള്ളിയും മിത്രഭ വെങ്കലവും നേടി. ബ്ലിറ്റ്സ് മത്സരത്തിൽ രോഹിത് കൃഷ്ണ വെള്ളിയും ശ്രീഹരി വെങ്കലവും സ്വന്തമാക്കി. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 14,510 രൂപയാണ് ഗ്രാമിന്. കഴിഞ്ഞ ദിവസം കൊല്ലം തൃക്കരുവ പഞ്ചായത്തിൽ 20 പേരെ കടിച്ച തെരുവ്നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായ ചത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:13. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
1: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ അപലപിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. ഐ പി എൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംയുക്ത വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. ബീഹാറിൽ ആദ്യമായി എസ്ഐആർ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ജൂൺ അവസാനം പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ അമിതാധികാരം ഉപയോഗിച്ചുവെന്ന് പറയാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനു മുമ്പത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം 40 വർഷം പിന്നിട്ടതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. എക്സാലോജിക് സിഎംആർഎൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. സിഎംആറിലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ്

നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലാണ് റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമടക്കമുണ്ടായ ഇഡി റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റെയ്ഡിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും പിണറായി വിജയനുമായി കേസിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയന്റെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ പ്രവർത്തകർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. പി ജയരാജൻ, വത്സൻ പനോളി, കെ മനോഹരൻ, കെ ശശിധരൻ, പി പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സിപിഐഎമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതണമെന്നും ബേബി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡുണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇനി സെക്രട്ടേറിയറ്റിലും ഇഡി കയറുന്ന സാഹചര്യമുണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബിജെപി ബന്ധമെന്ന ആരോപണം അസംബന്ധമാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തു പോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. നാഥുല പാസ് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രണ്ട് പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഡൽഹി ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, ലാത്തൂർ, അഹ്ലിയനഗർ എന്നിവിടങ്ങളിൽ നിന്ന് കേസിൽ ഇതുവരെ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 49 സ്ഥലങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തി നിരവധി രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഉഗാണ്ടയിൽ സമീപകാലത്ത് യാത്ര നടത്തിയ ഒരാളെ ശരീരവേദന റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്തതായും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും പങ്കുചേരും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബക്രീദ്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തവണ കോഴിക്കോട് സംയുക്ത ഈദ്ഗാഹ് ഉണ്ടാകില്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000 ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്.
ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന്

ആണ് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ ജിസിസി രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോമാറ്റിലും 7 റൌണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം രണ്ട് വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 രൂപയിലായി. 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 37 ഗ്രാമിലേറെ MDMA കോഴിക്കോട്ട് ഒരാളെ സിറ്റി ഡാൻസാഫും ടൗൺ പോലീസും പിടികൂടി. നല്ലളം അരീക്കാട് സ്വദേശി സാജിദ് ജമാൽ അഹമ്മദാണ് സൌത്ത് ബീച്ചിലെ ലോഡ്ജിൽ നിന്ന് കസ്റ്റഡിയിലായത്. മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോക്ക് കവറുകളും മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ അപലപിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു.

0: വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കു വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് CMN മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത്, ആവശ്യമായ കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം.

0: പിണറായി വിജയൻ മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോൾ എത്രയോ തവണ പോയിട്ടുണ്ട്. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾ കേന്ദ്രസഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡുണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായം ഇല്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും ബേബി തിരുവനന്തപുരത്ത് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇഡി നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം. കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീടിന് മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,16,080 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9447444800.

ആദ്യം നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും സുജാതയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം എം ജയചന്ദ്രൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഗാനോത്സവം.
3: വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചെങ്ങോട്ടുകാവിൽ നിന്നും ഗീത.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഗാനോത്സവം.
3: മുഖത്താറ് നിന്ന് മായൻകുട്ടിയുടെ ഇഷ്ടഗാനമാണ് ഇനി മരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഗാനോത്സവം
1: തൽസമയ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് എസ് ബാലകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവണ്ണൂരിൽ നിന്നും മുനീറ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ഗാനോത്സവം.

മാനന്തവാടിയിൽ നിന്നും സുജിത് ആവശ്യപ്പെട്ട ഗാനമാണിനി. ദൃശ്യം 3-ലെ ഗാനം ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം അനിൽ ജോൺസൺ.

0: 103.6 Real FM. GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം പടയണി എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസും ജയചന്ദ്രനും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടി കൊല്ലത്തുനിന്നും സുജിത്.

ഗാനോത്സവം. പ്രകാശൻ കൊട്ടപ്പുറം ആവശ്യപ്പെട്ട ഗാനം കാണാക്കിനാവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് രഘുകുമാർ.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഗാനോത്സവം.
6: കോഴിക്കോട് ദേവൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ. ഇനി പേരിടാത്ത കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ സദാശിവൻ എഴുതി, ആൽബർട്ട് വിജയൻ ഇണം നൽകി, യേശുദാസ് പാടിയത്.

ഗാനോത്സവം. കുന്നമംഗലത്ത് നിന്നും ശ്രീനയുടെ ഇഷ്ടഗാനം പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: ഗാനോത്സവം.
1: പത്തനാപുരത്ത് നിന്നും സിത്താര ആവശ്യപ്പെട്ട ഗാനം മാജിക് മഷ്റൂം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയാ ഘോഷാലും ഹനാൻ ഷായും പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം നാദിർഷാ.

0: performance to defeat Indonesia's Jonathan Christie in the opening round of the Singapore Open 2026 at the Singapore Indoor Stadium. Benchmark domestic equity indices were trading in negative territory during the afternoon session today. The Sensex dipped 102 points to 75,908 and the Nifty 50 slipped by 14 points to 23,900 when reports last came in. However, in the broader market at the National Stock Exchange, Midcap 100 index was trading almost 0.3% up. And now before we end the bulletin, the headlines once again. Supreme Court upholds Election Commission's power to conduct SIR of electoral rolls, says it is in consonance with the Representation of the People Act 1950. Prime Minister Narendra Modi urges citizens to take precautions amid rising temperatures. IMD predicts severe heat wave conditions over Haryana, Madhya Pradesh, Punjab, Rajasthan, Uttar Pradesh and Vidarbha. India-Canada reaffirms shared objective of expanding bilateral trade to $50 billion by 2030. CBI arrests two more accused in NEET UG 2026 examination paper leak case. U.S. Senator Lindsey Graham questions credibility of Pakistan's role as possible mediator in U.S.-Iran talks, cites Islamabad's long-standing opposition to Israel. And in IPL cricket, Sunrisers Hyderabad to face Rajasthan Royals in eliminator match in Chandigarh this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ചേറിൽ നിന്ന് ചെന്താമര വിടരുന്നു, ചോരത്തടാകത്തിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങുന്നു. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടു സ്ത്രീകളെ തലപിളർന്നുകൊന്നു റസ്കോൾനിക്കോഫ്. പിന്നീട് അങ്ങോട്ട് വിഭ്രാന്തിയുടെ പിടിയിൽ അയാൾ അകപ്പെട്ട കഥയാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അവിചാരിതമായി തിളങ്ങുന്ന നീലക്കണ്ണുകളുള്ള സോണിയ നിക്കോവിനെ തേടിയെത്തുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്ത വിപ്ലവപൂർവ്വ റഷ്യയിൽ നവലോക പിറവി സ്വപ്നം കണ്ടവനായിരുന്നു നിക്കോഫ്. നിക്കോവിൻ്റെ പാവപ്പെട്ട അമ്മയുടെ സ്വപ്നമാകട്ടെ മകൻ പ്രൊഫസറാകുന്നതാണ്. യൗവന സ്വപ്നങ്ങളുടെ പൂവൃത്തുവിറ്റ് ജീവിക്കുകയാണ് സോണിയ എന്ന കുടിയൻ മർമലഡോവിൻ്റെ മകൾ. സ്വപ്നങ്ങൾക്ക് ശലഭങ്ങളുടെ ചിറകെങ്കിൽ സൂചിയും നൂലും കയ്യിലുള്ളവൻ വല നെയ്തു തുടങ്ങുകയാണ്. നിക്കോഫ്, അമ്മ, പെങ്ങൾ, അച്ഛൻ മരിച്ചനാഥയായ സോണിയ എന്നിവരുടെ സദസ്സിലേക്ക് നിക്കോവിൻ്റെ കൂട്ടുകാരൻ റസുമഹീൻ എത്തുന്നു. നിക്കോവിനെ പെട്രോവിച്ച് അന്വേഷിക്കുകയാണ്. ആരാണ് പെരിഫറി പെട്രോവിച്ച്?
4: റസുമഹീൻ, നീ തക്ക സമയത്തിന് തന്നെ എത്തി.
5: നീ പറഞ്ഞാൽ എത്താതിരിക്കാൻ പറ്റുവടാ. നിക്കോവ്, നിന്റെ പരിഭ്രാന്തിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചേ ഞാൻ അടങ്ങും.
4: എടാ, അയാള് സ്റ്റേഷനിലോ വീട്ടിലോ എവിടെ കാണുന്നത്?
5: അയാള് വീട്ടിലുണ്ടാകും. നമ്മൾ ഉച്ചയ്ക്ക് ചെല്ലാമെന്നാ പറഞ്ഞിരിക്കുന്നത്.
4: എന്നാ ശരി, ഇറങ്ങാം.
5: അല്ല, നീ എന്താ വാതിൽ പൂട്ടുന്നില്ലേ?
4: എന്തിന്? ഒരിക്കലുമില്ല. വാസ്തവത്തിൽ 2 കൊല്ലമായി ഒരു പൂട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ് അല്ലേ സോണിയ?
6: അതെ, പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്.
4: സോണി, പൊയ്ക്കോളൂ, ഞാനെത്തും. ഞങ്ങൾക്ക് മറ്റൊരിടം വരെ പോകാനുണ്ട്.
6: എന്റെ അച്ഛൻ നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം

0: ഞാൻ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചു. ഞാൻ ആദ്യം കണ്ട ആളോട് ചോദിച്ചു, മിസ്റ്റർ റാസ്കോൾനിക്കോവ് എവിടെയാണോ താമസിക്കുന്നതെന്ന്. അല്ല, നിങ്ങൾ ഇത്ര ഒരു ചെറിയ മുറിയിലാണോ താമസിക്കുന്നത്? ആ പോട്ടെ സാർ, ഞാൻ അമ്മയോട് പറയാം എന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന്.
1: ഇവൾ എനിക്കാരാണ്? ഹൃദയം കൊണ്ട് മുഖർന്നു പോകുന്നു. എന്റെ വഴികളിൽ ഒരു മാലാഖയായി വന്ന ഇവൾ, ഇവളെയല്ലേ ഞാൻ കാത്തിരുന്നത്?
2: എടാ, നമുക്ക് പോകണ്ടേ? നീ ഇതെന്തൊരു നിൽപ്പായി നിൽക്കുന്നത്?
1: പെരിഫറി പെട്രോവിച്ച്, രഹസ്യാന്വേഷകൻ. അതെ, നമുക്ക് പോകാം. അയാൾക്ക് മുന്നിലേക്ക്. എന്നെ തേടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ നമുക്ക് കാണണം.

0: കയറി വരൂ.
1: ഞാൻ റസ്കോൾനിക്കോവ്, നിയമവിദ്യാർത്ഥിയായിരുന്നു.
0: ഞാൻ പെരിഫറി പെട്രോവിച്ച്.
1: ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്.
0: ഓ, ഔദ്യോഗിക കാര്യങ്ങളോ? അതിനിത് ഓഫീസ് അല്ലല്ലോ, വീടല്ലേ. ആ, ഇരിക്കൂ.
1: എന്നെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു റസ്മഖീൻ പറഞ്ഞു.
0: ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയുണ്ടെന്ന് സബറ്റോവും പറഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ, എന്താണ് റസൂമിഹിൻ അവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ വന്നിരിക്കൂ. പരിചയപ്പെടുത്താൻ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് മാറി നിൽക്കുകയാണോ? ഏ, വരൂ.
2: അയ്യോ, എനിക്കിവിടെ പരിചയക്കാരൻ്റെ റോളല്ലേ ഉള്ളൂ.
0: ഹാ, അടേ റസ്കോൾനിക്കോവ്, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണല്ലേ.
1: കഥയും കവിതയൊന്നുമല്ല, സാമൂഹിക കാര്യങ്ങളും നിയമപ്രശ്നങ്ങളുമാണ് ഞാൻ ലേഖനമായി എഴുതാറുള്ളത്.
0: ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലേഖനമാണ് നിങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കിയത്.
1: ഏത് ലേഖനം?
0: ഈ ഇടയ്ക്ക് വന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിയ ലേഖനം. കുറ്റകൃത്യത്തെക്കുറിച്ച് എന്നാണ് അതിൻ്റെ ശീർഷകം? പീരിയോഡിക്കൽ റിവ്യൂവിൽ വന്നത്. ഞാനത് വായിച്ചു, രസിച്ചു. ആ,
1: പീരിയോഡിക്കൽ റിവ്യൂവിലോ?
0: അതെ.
1: ഞാൻ സർവകലാശാല വിട്ടപ്പോൾ 6 മാസം മുമ്പ് ഒരു പുസ്തകത്തെ അനുകരിച്ചെഴുതിയിരുന്നു. എന്നാൽ വീക്ക്ലി റിവ്യൂവിലേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്.
0: വീക്ക്ലി റിവ്യൂ ഇടയ്ക്ക് നിന്നുപോയി, അറിഞ്ഞില്ലേ?
1: ശരിയാണ്, വീക്ക്ലി റിവ്യൂ പീരിയോഡിക്കൽ ലയിച്ചു.
0: ഗംഭീരമായി നിക്കോ, നിങ്ങളുടെ യുക്തി സമ്മതിച്ചു തന്നിരിക്കുന്നു. അപാരം.
1: ആ ലേഖനകർത്താവ് ഞാനാണെന്ന് സാറിനെങ്ങനെ മനസ്സിലായി?
0: കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിൻ്റെ പത്രാധിപരിൽ നിന്ന്. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ ലേഖനത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് ഞാൻ എഴുത്തുകാരനെ കണ്ടുപിടിച്ചു. ഏ, റസ്കോൾനിക്കോവ്, എൻ്റെ തൊഴിലതല്ലേ കുറ്റാന്വേഷണം.
1: ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ്?
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് മുമ്പും പിമ്പുമുള്ള കുറ്റവാളിയുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം. ഏ, അല്ലേ റസ്കോൾനിക്കോവ്?
1: അതെ.
0: കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി എപ്പോഴും രോഗിയായി മാറുന്നുവെന്ന് നിങ്ങൾ വിദഗ്ധമായി സ്ഥാപിച്ചിരിക്കുന്നു. വളരെ മൗലികമായ നിരീക്ഷണം. എന്നാൽ എന്നിൽ താല്പര്യമുണർത്തിയത് ആ ഭാഗമല്ല, ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ആശയമാണ്. ചില ആളുകൾക്ക് കുറ്റകൃത്യമോ അധർമ്മമോ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെന്ന്, നിയമം അവർക്ക് ബാധകമല്ല.

0: അല്ലെന്നാ. ഏ റസ്കോൾനിക്കോവ്, ഇതെനിക്ക് മനസ്സിലായില്ല.
1: അത് വളച്ചൊടിക്കലാണ്.
0: എന്ത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
1: അത് വാസ്തവത്തിൽ അങ്ങനെയല്ല.
0: ഇയാൾ ഈ ലേഖനത്തിൽ മനുഷ്യവർഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുകയല്ലേ?
1: അതെ, സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. സാധാരണ മനുഷ്യർ വിധേയത്വത്തോടെ ജീവിക്കുന്നു. അവർക്ക് നിയമം ലംഘിക്കാൻ അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ.
0: അത് മനസ്സിലായി. സാധാരണക്കാരായതുകൊണ്ട് അസാധാരണ മനുഷ്യർ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ? അതാണ് മനസ്സിലാകാത്തത്.
1: ഇല്ല, അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും?
2: നിക്കോ, അതൊന്നും സംഭവ്യമല്ല.
1: അതല്ല, അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നീങ്ങുവാൻ, തന്റെ ആദർശങ്ങൾ പ്രായോഗികമാക്കാൻ. അത് മാനവരാശിക്ക് വേണ്ടിയാണെങ്കിലോ? അത് കുറ്റമാണോ?
0: നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകരമല്ലേ?
1: ജനനേതാക്കളും നിയമനിർമ്മാതാക്കളുമായ ലൈക്കർഗസ്, സോളമൻ, നെപ്പോളിയൻ തുടങ്ങിയവരെല്ലാം തന്നെ കുറ്റവാളികളാണ്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് അത് നിലനിർത്തുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നവർ, പഴയ നിയമത്തെ ലംഘിച്ചവർ.
0: അത് ദാർശനികം.
1: എല്ലാ മഹത് വ്യക്തികളും അസാധാരണ മനുഷ്യരും നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ്. മിക്കവാറും എല്ലാവരും.
0: വ്യത്യസ്തമായൊരു വീക്ഷണം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ.
1: इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शहरत ही सही.

ചിത്ര സിംഗ്, അനൂപ് ജലോട്ട, ജഗ്ജിത് സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:09. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി അലക്സ് പോൾ ഇണമിട്ട് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മായാവി.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: പാട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ NP ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്ന അഷ്ടപതി കേൾക്കാം.

0: ഇതുവരെ കേട്ടത് NP ഹരിദാസനും സംഘവും അവതരിപ്പിച്ച അഷ്ടപതി.
1: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ KV ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02.

0: കെ വി ശരത്ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സെഹർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം സമീറിന്റെ വരികൾക്ക് നദിയും ശ്രാവൺ ഈണമിട്ട് SP ബാലസുബ്രഹ്മണ്യവും അൽക്കായാഗ്നിക്കും പാടിയത് ചിത്രം സാജൻ.

തെരഞ്ഞെടുത്തത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ ഹൃദിക് മുംബൈ ഐഐടിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം കുറച്ചുനാൾ ഗുഡ്ഗാവിലെ ജാപ്പനീസ് സ്ഥാപനമായ നൊമുറ കൺസൾട്ടിംഗിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പുതിയ അസിസ്റ്റന്റ് കളക്ടർക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും ജിഷ വിനോദ് പൂവാറന്തോടുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി. വിശ്വദർശനത്തിൻ്റെ പുല്ലാങ്കുഴൽ ജി ശങ്കരക്കുറുപ്പിനെക്കുറിച്ചുള്ള ചിത്രീകരണം.

എട്ട് മണിക്കും 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി, 11 ലളിതഗാനം. നാളെ രാവിലെ 6 വചനാമൃതം. അബ്ദുസമദ് പൂക്കോട്ടൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിത പുള്ളുവ പെൺകൊടി. ആലാപനം കൊടക്കാട് ദാമോദരൻ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 ഓപ്പൺ ഫോറം, ഇത് ഭൂമിയാണ്. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ വിദ്യ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. കരിയർ ക്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 പാട്ടുവെട്ടിക്കാലം. 7:40 നോവൽ ടൈം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9 സുവർണമലരുകൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:45 വാർത്താ തരങ്കിണി. 10 NHM റേഡിയോ ഹെൽത്ത്. 12:10 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 4:45 6:40 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5 കെ മൊയ്തു മാസ്റ്ററും സംഘവും അവതരിപ്പിക്കുന്ന അറബനമുട്ട്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനം. 6:50 വയലും വീടും. 7:20 കമ്പോളവില നിലവാരവും കാലാവസ്ഥയും. 7:35 വനിതാവേദി. 8 ദിൽസേ ദിൽ തക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പാലനാട് ദിവാകരനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി പദങ്ങൾ. 11 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: ഒരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഇഡിയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ഇഡി റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമടിക്കുന്ന സമയത്തും അതിൻ്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷ

0: പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം സീന ആന്റണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് മുന്നേറുകയാണ്. പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യവും

ജനങ്ങളും സാക്ഷ്യം വഹിച്ചത്. സമഗ്ര വികസനവും ജനക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. സാമ്പത്തിക ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, നൂതന സാങ്കേതിക വിദ്യ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. രാജ്യത്ത് വിവേചനമില്ലാത്ത ഭരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കാലക്രമേണ ഈ മുദ്രാവാക്യം കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്, അതായത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്ന രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തു. ജാതി മത ലിംഗഭേദമന്യേ രാജ്യത്തെ എല്ലാ പൌരന്മാരിലേക്കും വികസനത്തിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ജൻധൻ യോജന, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കി. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ജൻധൻ പദ്ധതി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ പുതിയ അധ്യായമായി. പാചകവാതക സൌകര്യം ഗ്രാമീണ സ്ത്രീകളിലേക്ക് എത്തിച്ച ഉജ്ജ്വല പദ്ധതി ആരോഗ്യപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള 40% വരുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ഇവിടെ ലഭ്യമാകുന്നത്. ആയുഷ്മാൻ വയവന്ദന, പിഎം സൂര്യഘർ, പിഎം സ്വനിധി, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ രാജ്യം കണ്ട മഹത്തായ വിപ്ലവമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്റർനെറ്റ് വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഇ ഗവേണൻസ്, സ്മാർട്ട് സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തെ സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമായി മാറി. UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയെ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റി. കോവിഡ് മഹാമാരി കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാക്സിൻ വിതരണം, ധനസഹായ വിതരണം, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചത് ആഗോളതലത്തിൽ രാജ്യത്തിനും സർക്കാരിനും വലിയ പ്രശംസയും ആദരവുമാണ് നേടിക്കൊടുത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും നികുതി ഘടനയെയും മാറ്റിമറിച്ച ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള വിവിധ തലങ്ങളിലെ നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ ഏകീകരിച്ച് ഒരു ഏകീകൃത വിപണി സൃഷ്ടിക്കാൻ GST സഹായിച്ചു. അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആഗോള വിപണിയിൽ രാജ്യത്തെ കൂടുതൽ മത്സരക്ഷമമാക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. ശുചിത്വം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് തുറസായ ശൌചപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു.
വൃത്തിയും വെടിപ്പുമുള്ള

ഇന്ത്യ എന്ന സന്ദേശമാണ് ജനങ്ങൾ അത്യുത്സാഹപൂർവം ഏറ്റുവാങ്ങിയത്. നമാമി ഗംഗെ, ഹൃദയ് പദ്ധതികൾ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പൈതൃക നഗരങ്ങളുടെയും ശുചിത്വവും സൗന്ദര്യവും ഉയർത്തി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ ഉണർവ് നൽകി. റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെയും കൂടുതൽ ആധുനികമാക്കി. വന്ദേഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ

0: മൂന്നിൽ 146,145 കിലോമീറ്റർ ആയി. വിദേശനയ രംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഗൾഫ്, യു കെ തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും G20 ഉച്ചകോടിയുടെ വിജയകരമായ ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രതിരോധ മേഖലയിലും വലിയ കുതിപ്പാണ് കണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു. ചന്ദ്രയാൻ, ആദിത്യ, L1 തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി. ബഹിരാകാശ വാണിജ്യ രംഗത്തും രാജ്യം വിശ്വസനീയ പങ്കാളിയാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. രാജ്യസുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും നൽകുന്ന ജാഗ്രത ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി, ഭരണ നൈപുണ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, വികസന കേന്ദ്രീകൃത സമീപനം എന്നിവ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി ഉയർത്താൻ സഹായിച്ചു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന് പിന്നിൽ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG-RAMJI നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സഹായകമായി. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. ദുർബല സമ്പദ്വ്യവസ്ഥയെന്ന നിലയിൽ നിന്നും ലോകം വിശ്വസിക്കുന്നൊരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തായി ഉയർന്ന സ്റ്റാർട്ടപ്പ് മുന്നേറ്റം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതുശക്തിയായി മാറി. ആഗോളതലത്തിലെ ഇന്ത്യയുടെ ശക്തമായ സ്വാധീനം, സാന്നിധ്യം, യുവാക്കൾക്കും സ്ത്രീകൾക്കും ലഭിച്ച പുതിയ അവസരങ്ങൾ എന്നിവയും നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് ഒരു യഥാർത്ഥ ജനകീയ സർക്കാർ. സാധാരണ ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനും ജനപങ്കാളിത്തത്തിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി. ജനവിശ്വാസം നേടി മുന്നേറുന്ന ഭരണരീതിയും അതിന് പിൻബലമേകുന്ന ഇച്ഛാശക്തിയുമാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കുന്നതും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ.
1: ആകാശവാണി കോഴിക്കോട്.
2: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് കാർഷിക മേഖലയിലൂടെ വ്യത്യസ്തതകളുള്ള പലവിധ സംരംഭങ്ങൾ പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ നടത്തിക്കൊണ്ട് അതിലൂടെ തന്നെ നല്ലൊരു വരുമാന മാർഗവും കണ്ടെത്തുന്നു ചിലർ. അതിലൊന്നാണ് സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും. കേരള തനിമയാർന്ന ഫാം ടൂറിസത്തിന്റെ പ്രത്യേകതകൾ ആസ്വദിക്കാനും നേരിട്ട് മനസ്സിലാക്കാനും വിദേശികളും സ്വദേശികളുമടക്കം കടന്നുവരുന്നു. പ്രിയ ശ്രോതാക്കളെ, സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും എന്ന വിഷയത്തിൽ ഈ മേഖലയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശിയും ഡ്രീം ഏക്കേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുമായ ജിഷ വിനോദ് പൂവാറന്തോട്. ജിഷയ്ക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: ഈ സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ

0: സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കാർഷിക മേഖലയിലേക്ക് ജിഷ കടന്നു വരാനുണ്ടായ സാഹചര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത്?
1: കാർഷിക മേഖലയിലേക്ക് കടന്നു വരാന്ന് പറഞ്ഞാല് എൻ്റെ വീട്ടില് കൃഷി ഉണ്ടായിരുന്നു. കൃഷിക്കാരായിരുന്നില്ലെങ്കിൽ പോലും കൃഷി ഒരു മെയിനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ ബാങ്കിലായിരുന്നു, അമ്മ ടീച്ചറായിരുന്നു, എങ്കിലും നെൽകൃഷി ഉണ്ടായിരുന്നു, വാഴക്കൃഷി ഉണ്ടായിരുന്നു, തെങ്ങ് കൃഷി, അങ്ങനെ പല കൃഷികളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ച് പോയതിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇതേപോലെ പല വിധത്തിലുള്ള പല കൃഷികളും ഉണ്ടായിരുന്നു. MRPയിലായിരുന്നു ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പം അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പോയി. പോവാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൃഷിസ്ഥലം വാങ്ങിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് അബുദാബിക്ക് പോയത്.
0: കാർഷിക മേഖല ആഗ്രഹിച്ചുകൊണ്ട് തന്നെ?
1: അതെ അതെ, കൃഷിസ്ഥലം കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് സമ്പാദിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനു വേണ്ടി തന്നെയാണ് അബുദാബിക്ക് പോകാൻ കാരണം. ഒരു 10 വർഷം അവിടെ ജോലി ചെയ്ത് തിരിച്ചു വരണം എന്നായിരുന്നു പോകുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷെ 10 വർഷം കൊണ്ട് കഴിഞ്ഞില്ല, ഒരു 20 വർഷം അവിടെ ജോലി ചെയ്യേണ്ടി വന്നു. ഞാൻ പക്ഷേ നേരത്തെ തന്നെ നാട്ടിലേക്ക് സെറ്റിൽ ചെയ്തിരുന്നു, കാരണം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ വിദ്യാഭ്യാസം അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു വിദ്യാഭ്യാസം ഒരു ലെവലിൽ എത്താതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നാട്ടിലേക്ക് വന്നു. വിസ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോയി വന്ന് അങ്ങനെ ഞാൻ നാട്ടിൽ സെറ്റിലായി. പിന്നെ ഒരു സ്ഥലം, ഒരു 10 ഏക്കർ സ്ഥലം പൂവാറന്തോട്, കൂടറിഞ്ഞി പൂവാറന്തോട് വാങ്ങിച്ചു.
0: ഹിൽ ഏരിയ ആയിരുന്നു.
1: അതെ അതെ, ഹിൽ സ്റ്റേഷനാണ്. അപ്പം അവിടെ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെയാണ്
0: കാർഷിക മേഖലയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഈ സമ്മിശ്ര കൃഷിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു വരുന്നത്?
1: നമുക്കവിടെ ഉള്ളത് ഇപ്പം ഈ ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും അവിടെ ചെയ്യാൻ പറ്റില്ല. നമുക്കവിടെ തണുപ്പ് കൂടുതൽ വേണ്ടതായിട്ടുള്ള കൃഷികളാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ കാപ്പി, ജാതി, ഏലം, കുരുമുളക്, അതേപോലെ വിവിധ ഇനം ഫലവൃക്ഷങ്ങള്, പിന്നെ വിവിധ തരം വാഴകള്, അങ്ങനെയുള്ള കൊടംപുളി, അങ്ങനെയുള്ള കൃഷികളൊക്കെ അവിടെ ചെയ്തു വരുന്നുണ്ട്.
0: അപ്പോൾ ഈ വിവിധതരം ഫലവൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇനങ്ങളാണ്
1: അവിടെ? ഇപ്പോൾ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ പോലെയുള്ള ഫല വൃക്ഷങ്ങളുണ്ട്. കൂടാതെ നമ്മൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന മാവ്, പ്ലാവ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്.
0: അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് വരുന്നത്?
1: ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ കൂടറിഞ്ഞി പഞ്ചായത്തിൽ പൂവാറന്തോട് കല്ലമ്പുല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഫാം സ്ഥിതി ചെയ്യുന്നത്.
0: അതെ, ഫാം ടൂറിസവും അതുപോലെ തന്നെ ഈ കൃഷിയും ഒക്കെ തന്നെ ആയിട്ട് ഒരുമിച്ച് തന്നെയാണ്,
1: രണ്ടും കൂടെ അവിടെ സ്റ്റേ ഉണ്ട്, വന്ന് കണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം.
0: അതുപോലെ തന്നെ ഈ സമ്മിശ്ര കൃഷിയിൽ ഇത്തരം കാർഷിക വിളകളല്ലാതെ മറ്റെന്തൊക്കെയാണ് ചെയ്തു വരുന്നത്?
1: കാർഷിക വിളകളല്ലാതെ നമുക്ക് മത്സ്യകൃഷിയുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, പശു ഫാമുണ്ട്. ഈ പശു നാടൻ പശുക്കളുണ്ട്. ഈ നാടൻ പശുക്കളുടെ ചാണകമൂത്രമൊക്കെ ഉപയോഗിച്ച് ഓർഗാനിക് വളങ്ങളുണ്ടാക്കി ആ ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല.
0: എത്ര പശുക്കളുണ്ട് ഫാമിൽ?
1: ഇപ്പൊ ഒരു നേരത്തെ ഒരു 10-38 പശുവിന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മള് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരു 10-12 പശു, അതിലൊരു 4 എണ്ണം നാടൻ പശു ആണ്.
0: മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക വിളകൾക്ക് ഒരു ശ്രദ്ധിക്കേണ്ട വസ്തു തന്നെയാണല്ലോ. അപ്പോൾ അത് എങ്ങനെ കഴിഞ്ഞാലും കാർഷിക വിളകൾ അതിൻ്റെതായ ഫലഭൂയിഷ്ഠതയോടുകൂടി വളരണമെന്നുണ്ടെങ്കിൽ വളം അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്തുനിന്നുള്ള ഈ പശുക്കളുടെ ചാണകം അതുപോലെയുള്ള വളങ്ങളല്ലാതെ മറ്റു രാസവളങ്ങൾ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ജൈവ രീതി തന്നെയാണോ പ്രയോഗിച്ച് വരുന്നത്?
1: ഞങ്ങൾ പൂർണ്ണമായും ജൈവ രീതി തന്നെയാണ് കൃഷി ചെയ്ത് വരുന്നത്. അതിൻ്റെ കൂടെ കുമ്മായം, ഇപ്പം മണ്ണിൻ്റെ അമ്ലത പരിശോധന ശേഷം കുമ്മായം ഇട്ട് കൊടുക്കാറുണ്ട്. ബാക്കി ജൈവ വളങ്ങൾ മാത്രമാണ്, ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ജൈവ വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല.
0: ഇതിൻ്റെ കൂടെ പച്ചക്കറികളും?
1: പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് വരുന്ന അതിഥികൾക്ക് കൊടുക്കാനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അത് ശീതകാല പച്ചക്കറികളൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു.
0: മത്സ്യകൃഷിയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: മത്സ്യകൃഷി നമ്മളിപ്പം കട്ട്ല, രോഹു, അതേപോലെയുള്ള കാർപ്പ്, അതേപോലെയുള്ള സാധനങ്ങൾ,
0: അതിന് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലം, മത്സ്യക്കുളം, അത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതും ചെയ്തു വരുന്നത്. ഫാം ടൂറിസത്തെ കുറിച്ച് പറയുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു വരുന്നത്?
1: ഫാം ടൂറിസം പറയുമ്പോൾ നമ്മൾ ഈ കൊറോണ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.

0: ആ സമയത്ത് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ, അന്ന് സൊസൈറ്റി ആയിട്ടില്ല, അന്ന് മിഷൻ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ആയിരുന്നു. അതിൻ്റെ സിഇഒ ആയിരുന്ന ശ്രീ രൂപേഷ് കുമാർ സാറിൻ്റെ ഒരു ക്ലാസ്, കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഈ ഫാം ടൂറിസത്തിനെ പറ്റിയുള്ള കൂടുതൽ ഐഡിയകൾ കിട്ടിയത്. അതേസമയത്ത് തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ, ഉത്തരതല പഞ്ചായത്തുകളുടെ കീഴിൽ ഒരു ഫാം ടൂറിസത്തിൻ്റെ ഒരു ഐഡിയയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്തായതുകൊണ്ട് നമ്മൾ ഈ രണ്ടിലും, ഈ ഫാം ടൂറിസം നെറ്റ്വർക്കിലും ഇവിടെ കോഴിക്കോട് ജില്ലയുടെ ഇതിലും അംഗങ്ങളായിട്ടുണ്ട്. ഫാം ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് ഗസ്റ്റുകളെയും കൂടെ കൊണ്ടുവന്ന് കൃഷിക്കാർക്കൊരു അധിക വരുമാനം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനാണ് ഫാം ടൂറിസം എന്ന് പറയുന്നത്. കൃഷി കൊണ്ട് മാത്രം ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്, നടക്കുന്നില്ല. അപ്പം ടൂറിസവും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി, ഫാമും ടൂറിസവും കൂടെ ഇടകലർത്തി ഫാം ടൂറിസം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്.
1: അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു ഈ റെസ്പോൺസിബിൾ ടൂറിസം അല്ലേ, അപ്പോൾ എന്താണ് അതിനെ കൊണ്ട് വിശദമാക്കാൻ പറ്റുന്നത്?
0: റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുമ്പം നമുക്ക് നമ്മൾ ജീവിക്കുന്ന സ്ഥലം മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ കരുതി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. കാരണം നമുക്ക് നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ നമുക്ക് വളർത്തി കൊണ്ടുപോകും.
1: അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് കൂടി ഇതിലേക്ക്,
0: മറ്റുള്ളവർക്കും കൂടെ ഇപ്പം ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ അത് നടത്തുന്നവർക്ക് മാത്രമല്ല, അടുത്തുള്ള മറ്റുള്ള ആൾക്കാർക്കും മറ്റുള്ള ഫാമുകൾക്കും ഒക്കെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തി,
1: അതായത് മറ്റുള്ളവരുടെ കയ്യിലുള്ള എന്താണോ അതുകൂടി നിങ്ങൾ,
0: അതെ അതെ, നമുക്ക് അവരെ അവിടുത്തെ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന അതിഥികൾക്ക് എന്തൊക്കെ അവിടെ കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ അവരെയും കൂടെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന
1: രീതിയാണിത്. അപ്പോൾ മറ്റുള്ള ഫാം ടൂറിസത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങളുടെ ഫാം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്?
0: നമ്മളുടെ ഫാം ടൂറിസമായിട്ട് പറയാൻ, നമ്മളവിടെ എക്സ്പീരിയൻസ് ടൂറിസം എന്ന് പറയും, നമുക്ക് അവിടെ അനുഭവം വേദ്യ ടൂറിസം എന്ന് പറയും, വരുന്നവർക്ക് അനുഭവിച്ചറിയാം. ഇപ്പം കാപ്പി പറിക്കുന്നത് അവർക്ക്, ഇപ്പോൾ വരുന്ന അതിഥികൾക്ക് കാപ്പി പറിക്കാൻ വേണമെങ്കിൽ, ഇപ്പോൾ പശുവിനെ കറക്കാൻ താല്പര്യമുള്ള കുട്ടികളോ അല്ലെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് കറന്ന് നോക്കാൻ പറ്റും,
1: ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്.
0: അതെ, എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമുള്ളവർക്ക് നമ്മളത് ചെയ്യിക്കാറുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്, വന്ന് പശുവിനെ കറക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ കാപ്പി പറിക്കുക അല്ലെങ്കിൽ കുരുമുളക് പറിക്കുക, അതേപോലെ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് അനുഭവപ്പെടുക ആ ഒരു രീതിയിൽ. പിന്നെ പറയാനുള്ളത് നമ്മുടെ മൺവീടിനെ കുറിച്ചാണ്. നമുക്ക് അവിടെ ഒരു
1: പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്
0: പൂർണ്ണമായും മണ്ണിൽ തീർത്ത്, ബാത്റൂം ഒഴികെ ബാക്കി മൊത്തം മണ്ണിൽ തീർത്തിട്ടുള്ള ഒരു മൺവീട് അവിടെ ഉണ്ട്. അതൊരു പ്രത്യേക ഒരു സാധാരണ കാണാത്തൊരു എക്സ്പീരിയൻസ് ആണ്.
1: അതിന്റെ റൂഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്?
0: ഓട് വെച്ചിട്ട്, തറയാണെങ്കിലും ക്ലേ ടൈൽ, മണ്ണ് കൊണ്ടുള്ള ടൈൽ വെച്ചിട്ട്, അന്ന് പോളിഷ് ചെയ്തിട്ട് ഒന്നുമില്ല.
1: എത്ര പേർക്ക് അതിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്?
0: 10 പേർക്ക് വരെ താമസിക്കാൻ, 3 ബെഡ്റൂമായിട്ടുള്ള ചെറിയ.
1: അപ്പോൾ എത്രയാണ് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നവർക്കുള്ള?
0: നമ്മളിപ്പം ഒരാൾക്ക് എല്ലാ ഭക്ഷണവും ഉൾപ്പെടെ ഒരു 1500 രൂപയ്ക്കാണ് ഒരാൾക്ക് കൊടുക്കുന്നത്
1: ഒരു ദിവസത്തേക്ക്.
0: അതിപ്പോ 10 ആളാണെങ്കിൽ ഇൻറ്റു 10 എന്നുള്ള രീതിയിൽ.
1: അങ്ങനെയാണ് ഒരാൾക്ക് 1500 രൂപ.
0: ആൾക്ക് കൊടുക്കുന്നതിന്റെ കാര്യം, ഇപ്പൊ രണ്ടാൾ വന്നാൽ നമ്മളെ മൊത്തം ആ വീടിന് ഒരു വില ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ടാൾ വന്നാൽ അത് അവർക്ക് വലിയൊരു തുകയായിരിക്കും. അപ്പൊ നമ്മള് പെർ ഹെഡ് പറയുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും.
1: അപ്പൊ അതിനനുസരിച്ച് ഇപ്പോൾ വിനോദസഞ്ചാരികളും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിചരണത്തിന് ഉള്ള സമയക്രമം എങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസം അതിന് വേണ്ടി കണക്കാക്കുന്നതൊക്കെ? ഈ സമ്മിശ്ര കൃഷിയെ നോക്കണം, അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്?
0: നമുക്ക് കുറച്ച് ജോലിക്കാരുണ്ട്, നമ്മൾ അവിടെ ഉള്ള കുറച്ച് ജോലിക്കാരുണ്ട്, തൊഴുത്തിലൊക്കെ പശുവിനെ കറക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ടുള്ള ജോലിക്കാരുണ്ട്. കൂടാതെ നമ്മൾ അവരുടെ കൂടെ തന്നെ കൂടി അവർ എന്തൊക്കെയാണ് ഓരോ ദിവസവും ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവരെ കൂടെ നമ്മളും സദാസമയം അവരുടെ കൂടെ തന്നെ നമ്മളും പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഓരോ ഭാഗങ്ങളിലും വേർതിരിച്ച് ഇതിനു വേണ്ടി പരിചരിക്കാനും കാര്യങ്ങൾക്കൊക്കെ തന്നെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു സംരംഭം തുടങ്ങുന്നതിനുമായിട്ട് വേണ്ടിവരുന്ന സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതും എത്രത്തോളം ഇതിന് ചെലവ് വരുന്നുണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്?
0: ചെലവ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് ചെലവ് കൂടിക്കൊണ്ടിരിക്കും. സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇപ്പോൾ ഫാം ടൂറിസം ഈ ത്രിതല പഞ്ചായത്തിൻ്റെ കീഴിൽ വന്ന ഫാം

0: ടൂറിസം പദ്ധതിക്ക് ഒരാൾക്ക് ഒരു 50,000 രൂപ എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ ഒരു വൺ ടൈം ഹെൽപ്പ് എന്നുള്ള രീതിയിൽ സ്ത്രീകൾ നടത്തുന്ന സംരംഭങ്ങൾക്ക് ഒരു 10,000 രൂപ കൊടുക്കാനുള്ള അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതേപോലെ സ്ത്രീകൾ നടത്തുന്ന കുറച്ച് സംരംഭങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള സഹായങ്ങൾ ഇപ്പം അവർ പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ അതുപോലെ തന്നെ ഈ ഫാം ടൂറിസത്തിൻ്റെ ഭാവി സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് പറയാനുള്ളത്?
0: ഫാം ടൂറിസത്തിന് ഭാവി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒന്നും പല കാര്യങ്ങളും അറിയില്ല. പല കാര്യങ്ങളും നമ്മൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാൽ എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പാക്കറ്റ് കിട്ടുന്നതെന്ന് പറയുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അത് കറന്ന് ഇങ്ങനെയാണ് പശു എന്നാണ്, പശുവിനെ എങ്ങനെയാണ് കറക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന, അതേപോലെ ഓരോ കാര്യങ്ങളും, ഒരു ഏതൊരു വിളവിൻ്റെ കാര്യമായാലും അരിയായാലും, നമുക്കരിയില്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ഈ രീതിയിലാണിത് ഭക്ഷ്യയോഗ്യമായി എത്തുന്നതെന്ന് കണ്ടുപഠിക്കാനുള്ള ഒരു സൗകര്യം എന്തായാലും ഈ ഫാം ടൂറിസം കൊണ്ട് നേടിയെടുക്കാൻ
1: സാധ്യമാക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു മേഖല നടത്താനും ഇതുപോലെ മറ്റുള്ള സ്ത്രീകൾക്കും വിജയകരമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണോ ജിഷയ്ക്ക് പറയാനുള്ളത്?
0: തീർച്ചയായും സാധിക്കും. അതിന് എന്തായാലും ഫാമിലീൻ്റെ സപ്പോർട്ട്, പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട്, സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റും.
1: ഇതിന് വേണ്ടുന്ന പരിശീലനങ്ങളും കാര്യങ്ങളും ഇന്ന് നിലവിലുണ്ടോ? അത് എവിടെയെങ്കിലും ലഭ്യമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതിന് വേണ്ടുന്ന പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? ഈ സമ്മിശ്ര കൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ
0: നമ്മളുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പരിശീലനം പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ഒരുപാട് പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഫാം ടൂറിസത്തിനെ പറ്റിയായാലും, ഇപ്പോൾ ഹോം സ്റ്റേ എങ്ങനെ നടത്തണം, അല്ലെ അങ്ങനെ സ്റ്റേയുടെ കാര്യമായാലും, അങ്ങനെ പലവിധ പരിശീലനങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ അവരെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പരിശീലനങ്ങൾ വേണമെന്നുള്ളത് നോക്കിയിട്ട് അവർ പലവിധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പേപ്പറിലും സോഷ്യൽ മീഡിയയിലൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. ഇതനുസരിച്ച് ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പരിശീലനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും.
1: അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ചിലപ്പോൾ ഒരു പാരിതോഷികങ്ങളും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു വിശേഷത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: നമുക്കിപ്പം ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും വിലമതിക്കുന്നതായിട്ടുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു അവാർഡ്, വൺ ഹൂ വാച്ച് അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യ ആൻഡ് സബ് കോണ്ടിനെൻ്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ വെച്ച് അത് അവാർഡ് ഏറ്റുവാങ്ങാൻ പറ്റിയത്, അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ
1: കരുതുന്നു.
0: ഫാം ടൂറിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 5 പഞ്ചായത്തുകൾ ചേർന്ന് നടത്തുന്ന ഒരു പയനിയർ പ്രൊജക്റ്റ് എന്ന നിലയിൽ 5 പഞ്ചായത്തുകളായിരുന്നു. കൊടുവള്ളി ബ്ലോക്കിൽ ഉണ്ടായിരുന്ന 5 പഞ്ചായത്തുകളാണ് അതിൽ സഹകരിച്ചിരുന്നത്. അവർ ആ കൃഷി ഓഫീസർമാർ, അതേപോലെ ADA, അവരുടെ ഒക്കെ പിന്തുണ നമുക്ക് വിലമതിക്കാനാവാത്ത പിന്തുണയായിരുന്നു അതിൽ നിന്നും കിട്ടിയത്. അതേപോലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ കോഴിക്കോട് കോർഡിനേറ്ററായ ശ്രീകല മാഡം, അതേപോലെ രൂപേഷ് സാർ, അവരുടെ ഒക്കെ സഹകരണത്തോടുകൂടെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്കത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.
1: അപ്പോൾ ഇതിൻ്റെ ഭാഗമായി, അതായത് ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിഥികൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? അതിൻ്റെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ തന്നെ
0: നമുക്ക് അവിടെ ഉള്ളത് ഒരു മഡ് ഹൗസും ഒരു ഹോം സ്റ്റേയും രണ്ട് രീതിയിലാണ് നമ്മൾ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്ന അതിഥികളെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ച് ആണ് സൽക്കരിക്കുന്നത്. അതിന് നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ നമ്മൾക്ക് ഡയമണ്ട് കാറ്റഗറി ഹോം സ്റ്റേ ആണ് നമ്മളത്. ഡയമണ്ട് കാറ്റഗറി ഹോം സ്റ്റേ ആയി കിട്ടാൻ വേണ്ടി അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്താലാണ് നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് മാറ്റുന്നത്. അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് ആ ഡയമണ്ട് കാറ്റഗറി കിട്ടിയിരിക്കുന്നത്. സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഡയമണ്ട് കാറ്റഗറിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന് ഒരു ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ താമസിക്കണം എന്ന് മാത്രമല്ല, അതിൽ കൊടുക്കുന്ന 1 മുതൽ 6 റൂം വരെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. 6-ൽ കൂടുതൽ

0: റൂം നമുക്ക് ഒരിക്കലും ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. മെയിൻ കാര്യം നമ്മൾ അതിഥികളുടെ കൂടെ നമ്മളവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. നമുക്ക് രണ്ട് റൂമാണ് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് റൂമാണ് നമ്മളിപ്പോൾ
1: കൊടുത്തോണ്ടിരിക്കുന്നത്.
0: അതെ, അതിൻ്റെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവർ വന്ന് വാല്യൂ ചെയ്ത് ആണ് നമുക്ക് സർട്ടിഫൈ ചെയ്യുന്ന കാറ്റഗറിയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അവർ വന്ന് ഇതൊക്കെ വാല്യൂ ചെയ്ത് അതേപോലെ 3 വർഷം കൂടുമ്പോൾ ഇത് റിന്യൂ ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാം.
1: ഇതിനു വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യുന്നവർക്കാണോ ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്?
0: അതെ അതെ, ബുക്കിംഗ് ഇല്ലാതെ നമ്മൾ എടുക്കാറില്ല, ബുക്ക് ചെയ്തിട്ട് തന്നെ.
1: ഓൺലൈൻ വഴിയാണോ?
0: നമ്മൾ ബൈ ഫോൺ ഉണ്ട്, ഓൺലൈൻ ഇതിലൊക്കെ ഉണ്ട്
1: ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഭക്ഷണത്തിന്റെ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്?
0: ഭക്ഷണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. വരുന്ന അതിഥികൾക്ക് നമുക്ക് മാക്സിമം നമ്മളെ തോട്ടത്തിൽ നിന്നുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതേപോലുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ.
1: നിങ്ങൾ തന്നെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ?
0: പച്ചക്കറികൾ, പാല്, തൈര്, പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ നമ്മൾ അവിടെ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ്.
1: പുറമേ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മാക്സിമം ഒഴിവാക്കി നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്?
0: കിട്ടുന്നത് അല്ലാത്തത് അടുത്തുള്ള ഫാമുകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഒരു സാമ്പത്തിക,
1: അവർക്ക് ഒരു വരുമാനം എന്നുള്ള നിലയ്ക്ക്. അതാണ് നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ളത്. അതായത് തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണ രീതി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്.
0: ഓരോ സമയത്തും നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പം വാഴച്ചുണ്ട് അല്ലെങ്കിൽ ഇടിച്ചക്ക, അതൊക്കെ വെച്ചുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വരുന്ന അതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനല്ല നമ്മളെടുത്ത്,
1: നമ്മളെ
0: സ്വന്തമായ നമ്മളെ തനതായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ആണ് വരുന്ന അതിഥികൾക്ക് താല്പര്യം.
1: വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്നുള്ള കാറ്റഗറി ഉണ്ടോ, അല്ലെങ്കിൽ പ്യുർ വെജിറ്റേറിയൻ?
0: വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ കാറ്റഗറി. ഞാൻ വെജിറ്റേറിയൻ ആണ്, എന്നാൽ പോലും നമ്മൾ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കൊടുക്കാറുണ്ട്. അത് നമ്മൾ അതിഥികളുടെ ആവശ്യം,
1: അവരുടെ ആവശ്യ അനുസരണം ചെയ്തു കൊടുക്കുന്നുണ്ട്.
0: ചെയ്തു കൊടുക്കും. നമ്മളെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ ചെമ്പരത്തിപ്പൂ, ശംഖുപുഷ്പം ഇതേപോലുള്ള, അല്ലെങ്കിൽ ജാതിക്കയുടെ തൊണ്ട് അതേപോലുള്ള നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതേപോലെ ജാതിയുടെ പലവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അച്ചാർ, ജാം, സ്ക്വാഷ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ,
1: മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഈ പറഞ്ഞ ജാതിക്ക് അതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വെച്ച് വരുന്നുണ്ട്. അതൊക്കെ വിപണിയിലേക്ക് എത്തിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന്?
0: വിപണിയിലേക്ക് ഇറക്കാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോ ഒരു വർക്കിംഗ് ഷെഡ് നമ്മളെ പഞ്ചായത്തിന്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് പണി കഴിഞ്ഞ
1: ഈ സ്ഥാപനത്തിൽ തന്നെ ഇപ്പം താൽക്കാലികമായിട്ട് വിൽപ്പന നടത്തുന്നു അല്ലേ? ആവശ്യക്കാർക്ക്,
0: അത്യാവശ്യം വരുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട്.
1: മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്, സമ്മിശ്ര കൃഷിയുണ്ട്, ഫാം ടൂറിസം ഉണ്ട്. അപ്പോ ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്തു പോകാൻ കൂടെ ജോലിക്കാർ വേറെയുണ്ട് അല്ലേ?
0: ഒരുപാട് ജോലിക്കാരൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് സഹായിക്കാനുള്ള ആൾക്കാരുണ്ട്. ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു വേസ്റ്റ് വെള്ളമോ അങ്ങനെയുള്ളതൊന്നും പുറത്ത് കളയാതെ, ഇപ്പം തൊഴുത്തിൽ നിന്നുള്ള പിന്നെ ചാണകം, മൂത്രം അതേപോലെ കഴുകുന്ന വെള്ളം ഇതൊക്കെ നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബയോഗ്യാസ് ഉണ്ടാക്കി അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
1: ബയോഗ്യാസ് പ്ലാന്റും?
0: അതെ അതെ, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതേപോലെ പിന്നെ സോളാർ പാനൽസ് വെച്ച് സോളാർ എനർജി നമ്മൾ
1: ഉപയോഗിക്കുന്നുണ്ട്.
0: അതെ, കഴിയുന്നതും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് എനർജി ആണെങ്കിലും പാചകം ചെയ്യാനുള്ള ഗ്യാസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അവിടെ തന്നെ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ വെള്ളം, വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴവെള്ളമൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ സംഭരിക്കാനും അതേ ഒക്കെ ചെയ്യുന്നുണ്ട്.
1: അപ്പം വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
0: വീട്ടിൽ ഇപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, കുട്ടികൾ രണ്ടാളും. ഇപ്പം മൂത്തമോള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവളിപ്പം ജോലിക്ക് കയറി, രണ്ടാമത്തെ ആളും ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഒരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം വീട്ടിൽ ഞാനും ഹസ്ബൻഡും തന്നെയുള്ളൂ.
1: നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഈ ഒരു സംരംഭം നോക്കിക്കൊണ്ട് വരുന്നത്?
0: അതെ.
1: അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭം, അതായത് സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും നടത്തിക്കൊണ്ടുവരുന്ന ജിഷയെ, ആ ഒരു ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളെ സമീപിക്കാനായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഒന്ന് പറയാമോ?
0: എൻ്റെ ഫോൺ നമ്പർ 9846384862, 9848638462.

അപ്പൊ എന്തായാലും സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും നടത്തി വരുന്ന ജിഷ വിനോദന് വയലും വീടും പരിപാടിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും ഈ വിഷയത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശിയും ട്രീ മേക്കേഴ്സ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുമായ ജിഷ വിനോദ് പൂവാറന്തോട്.

റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 24,600 രൂപ, വടകര 24,600, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,000 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 പാലക്കാട് 23,000 രൂപ, പൊന്നാനി 17,000 രൂപ, കോഴിക്കോട് 16,370 രൂപ. മഞ്ചേരി ക്വിൻ്റലിന് 4,400 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,100 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500, മാനന്തവാടി 3,500 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് ക്വിൻ്റലിന് 35,000 രൂപ, കോഴിക്കോട് പുതിയത് 34,600 രൂപ, മാനന്തവാടി പഴയത് 34,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,500 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,000.

അഞ്ഞൂറ് രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ, ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 25,000 രൂപ, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10,000 രൂപ, മാനന്തവാടി പുതിയത് 6,000 രൂപ. പച്ചക്കപ്പ കോഴിക്കോട് ക്വിൻ്റലിന് 2,300, മാനന്തവാടി ക്വിൻ്റലിന് 2,000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര പാലക്കാട് ക്വിൻ്റലിന് 5,500 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 640 രൂപ, മാനന്തവാടി ലഗോൺ 640 രൂപ. വെറ്റില 100-ന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3,600, മാനന്തവാടി 3,800 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420 രൂപ, കോഴിക്കോട് 4,360 രൂപ, മാനന്തവാടി 4,480. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 5,000 രൂപ, മാനന്തവാടി 4,300 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,000 രൂപ, പാലക്കാട് മട്ട 4,600 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല ക്വിൻ്റലിന് 18,000 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,900 രൂപ, ASD 4,100 രൂപ, പൊന്മണി 4,100 രൂപ, വെള്ളപ്പൊനി 6,100 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ സി പി എം പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാങ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: आप सब तो इतने अच्छे संस्थान से शिक्षा लेकर जा रहे हैं. मैं ये कहना चाहूंगी कि अपने लक्ष्यों को प्रायोरिटाइज करें, शॉर्ट टर्म और

0: लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं। शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी।
1: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് പി ഡി എസിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो एफसीआई का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
1: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ 0 സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
4: പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.

0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023-ൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: യുവവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

ഇന്നൊരു ചിത്രീകരണമാണ്. വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം കേൾക്കാം. വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ.

രചന ശ്രീകുമാർ മുഖത്തല, ആഖ്യാനം എസ് സാജുമോൻ, ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ, കാവ്യാലാപനം രഞ്ജിനി വി.

ഇത് മലയാള കവിതയിൽ പുതിയൊരനുഭവമായിരുന്നു. പ്രപഞ്ച ദർശനം നവീനമായ കാവ്യഭാഷയിൽ എഴുതപ്പെട്ടു. ആധുനിക ശാസ്ത്രത്തിന്റെ കാൽച്ചുവടിനൊത്ത് മലയാള കവിത അല്പദൂരം നടന്നു. ജി ശങ്കരക്കുറുപ്പിന്റെ കാവ്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആവിഷ്കൃതമായി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം തന്നെ അത് മലയാള തറവാടിന്റെ പടികടന്നു വന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് അതിനർഹനായത്. കവിതയുടെ സാന്ദ്രമധുരിമയാൽ അന്ന് ജി ഭാരതത്തിൽ പ്രഥമ ഗണനീയനായി. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് ദീർഘപഠനം എഴുതിയ ഡോക്ടർ എം ലീലാവതി ജിയുടെ കാവ്യജീവിതത്തെ കൗതുകകാലം, കാന്തികാലം, കതിർക്കാലം, കഥനകാലം, ദർശനകാലം എന്നിങ്ങനെ സാർത്ഥകമായി വിലയിരുത്തി. പ്രപഞ്ചദർശനം എന്നത് മനുഷ്യദർശനത്തിന്റെ വെളിച്ചം കെട്ടിവിടരുന്ന സൗഗന്ധികമായിരുന്നു ജിയിൽ.

0: വളർച്ചയുടെ ദർശനകാലത്തേക്കുള്ള വഴി പല പാതകൾ പിന്നിട്ടായിരുന്നു അദ്ദേഹത്തിന്. ഓരോ പടവുകൾ ചവിട്ടിക്കയറി മുകൾ തട്ടിലെത്തുക, അതാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ ചരിത്രം. സ്വന്തം കവിതയുടെ മാനിഫെസ്റ്റോ അദ്ദേഹം ഇങ്ങനെ എഴുതി.
1: കവിഹൃദയവും പ്രകൃതിയും തമ്മിലുള്ള ഭാവനാമധുരവും ഭാവാർദ്രവുമായ സംയോഗത്തിൽ നിന്ന് പിറക്കുന്ന അനുഭൂതികളാണ് ആശയങ്ങളായി ഉരുപിടിക്കുന്നത്. ഭാവന അവയുടെ ചൈതന്യവും വികാരം ജീവരക്തവുമാകുന്നു. ഭാവനാവാസിതമായ ഭാവഭാവിതമായ ഈ ആശയങ്ങളുടെ ഉദ്ഗ്രഥനത്തിൽ പ്രകൃതിയുടെയും മനുഷ്യാത്മാവിൻ്റെയും ഛായ കാണാം. ഈ ഛായയാണ് വ്യക്തിത്വം. ഈ ആശയങ്ങളുടെ ആവിഷ്കാരമാകുന്നു കല. കലാപരമായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കവിതയെക്കുറിച്ച് ഇത്രമാത്രമേ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ.
0: കവിതയുടെ ആത്യന്തിക വിശുദ്ധി അതിന് പ്രകൃതിയുമായുള്ള സംയോഗമാണ് എന്നു വിശ്വസിച്ച കവി തന്നിലേക്ക് വീണ ഒരു കണ്ണുനീർ തുള്ളിയിൽ നിന്നാണ് കാവ്യപ്രവാഹമുണ്ടായത് എന്ന് സൂചന നൽകിയിട്ടുണ്ട്. ശോകത്തിന്റെ നിസ്സഹായമായ പ്രകാശനം എന്ന നിലയിലാണ് ആദ്യ ശ്ലോകം പോലും പിറന്നത്. ശോകം ശ്ലോകമായി പരിണമിച്ചു എന്നു പറയാം. സഹാനുഭൂതിയുടെ മുത്തുച്ചിപ്പി മനസ്സിൽ പിറക്കുക എന്നത് അത്ര ലഘുവല്ല.

കവിതയുടെ സ്വതന്ത്രമായ ആകാശത്തിലെത്തിപ്പെടാൻ ജി ശക്തമായി നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളെ കാലാനുക്രമം പരിശോധിച്ചാൽ കാണാം. സാഹിത്യ കൗതുകം എന്ന ആദ്യകാല കാവ്യപരമ്പര സാഹിത്യമഞ്ചിരി പോലെ പുറത്തു വന്നവയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ കാവ്യവ്യക്തിത്വം പൂർണ്ണമായി രൂപപ്പെടും മുമ്പുള്ളവയാണ് അവയിലെ കവിതകൾ.

ഈ കവിതയിൽ നിന്നും വിശ്വദർശനത്തിലേക്ക് വളരുമ്പോൾ കവിയിൽ എന്നും നിലനിന്നു പോകുന്നത് പ്രകൃതിയുടെ അതീതമായ സൗന്ദര്യവിലാസത്തിലുള്ള അത്ഭുതമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ജീവിതത്തെ ജീവിതമായി നേരിടുമ്പോഴും ആത്മീയ അന്വേഷണത്തിന്റെ കാന്താര ഗുഹയിൽ ഇരിക്കുമ്പോഴും ഗോളങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ അമേയ സംഗീതം ശ്രവിച്ച് വ്യോമപഥങ്ങളിലാവുമ്പോഴും കവി തന്റെ അശാന്തമായ തേടൽ അവസാനിപ്പിക്കുന്നില്ല. അത് ജിയുടെ ആദ്യന്തമുള്ള സവിശേഷതയാണ്. ജിയെ മിസ്റ്റിക് എന്ന് വിശേഷിപ്പിച്ച നിരൂപകർ ധാരാളമുണ്ട്. അത്തരമൊരു അന്വേഷണത്തിന്റെ അർക്കരശ്മികൾ വീഴുന്നത് കവിതകളിൽ നിരന്തരം കാണാം. അഭ്യർത്ഥനകളും അപേക്ഷകളും പ്രാർത്ഥനകളുമായി അദ്ദേഹം മേഘമായും കാറ്റായും നിഴലായും പൂവായുമെല്ലാം രൂപാന്തരപ്രാപ്തി നേടി.

ഇതൊരു നിരന്തരമായ അശാന്തിയാണ്. ഇതിൽ നിന്നും തീവ്ര പ്രാർത്ഥനയിലേക്കുള്ള ദൂരം തീരെ കുറവാണ്. ജിയുടെ കവിതയുടെ അന്തർധാരയായി സ്വയം ഉരുകിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകൻ ഒളിഞ്ഞിരിക്കുന്നു. അയാൾ മേഘമാണെങ്കിൽ നെഞ്ചകത്താളുന്ന തീജ്വാലയാൽ എരിഞ്ഞ് കാഞ്ചന പതാകയാവാൻ ആഗ്രഹിക്കുന്നു. ഓരോ പരിണാമത്തിലും ഇത്തരമൊരു ആത്മപീഡന പ്രവണമായ സ്നേഹത്തിൻ്റെ നേർത്ത രേഖ കാണാം. അതിൻ്റെ പല പല ഭാവങ്ങൾ, വർണ്ണങ്ങൾ എന്നിവ ധാരാളം കണ്ടെടുക്കാവുന്നതേയുള്ളൂ.

സൂര്യകാന്തിയിലെത്തുമ്പോൾ തീവ്രമായ ആത്മാനുരാഗത്തിന്റെ ഉച്ചശ്രുതി കേൾക്കുന്നു. ആകുലമായ അന്തരംഗ നിമന്ത്രണം പോലെ സൂര്യകാന്തിയുടെ ആത്മഗതം കേൾക്കാം. നിത്യമോഹമാണ് തന്റെ പ്രണയം എന്ന് സൂര്യകാന്തിക്കറിയാം. അക്ഷരം പുറപ്പെടാതെ അന്യോന്യം നോക്കി നിൽക്കുകയാണവർ. പക്ഷേ അനിവാര്യമായ ദുരന്തം വന്നുചേരാതെ വയ്യ.

0: ജിയുടെ കവിത അന്വേഷണത്തിന്റെ അവസാനമില്ലാത്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. ഇതോടൊപ്പം ചേർത്ത് ജിയുടെ കാലസങ്കല്പത്തെ കാണണം.
1: മാളമെങ്ങറിഞ്ഞീല സഞ്ചരിക്കുന്നു കാലകാളകുണ്ടലി ജഗൻ മണ്ഡലങ്ങളെ ചുറ്റി
0: എന്നാണ് ജി പറയുന്നത്. ഗോളങ്ങളെ വിഴുങ്ങി പ്രപഞ്ചത്തെ സംഹരിച്ചും സൃഷ്ടിച്ചും കാലം ഇഴയുന്നു. ഉപനിഷത് ദർശനങ്ങളിലെ പ്രപഞ്ച ദർശനവുമായി അടുത്തു നിൽക്കുകയാണ് ജി. അശബ്ദമസ്പർശമരൂപമവ്യയം എന്ന നിലയിൽ തന്നെ ജിയും അതിനെ സമീപിക്കുന്നു. അതിൽ സ്വയം പുല്ലാങ്കുഴലായി പ്രതിഷ്ഠിതനാവുകയാണ് കവി, പ്രപഞ്ച നിയന്താവിനാൽ പാടാൻ നിയുക്തനായവൻ.

0: കാലത്തിന്റെ കൂടയിൽ മൂകം വീണുപോയാലും നിന്റെ കൈകളിലാകയാൽ ജന്മം ധന്യമായി എന്നാണ് കവിയുടെ പക്ഷം. ഇതിൽ നിന്ന് വിശ്വദർശനത്തിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നു,
1: ഞാൻ അഹങ്കാരത്തോടെ കയ്യിലേന്തിയതാണ് ഈ പേന, വെക്കട്ടെ താഴെ കുനിഞ്ഞും വിറപൂണ്ടും. കോഴിയായി തെണ്ടി ചുറ്റി നടക്കും ജിപ്സി പെണ്ണാണോഴി ഉത്തരീയത്തിൻ കെട്ടിൽ ഞാനിരിക്കുന്നു.
0: വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ നാദം അവിടെ നിലയ്ക്കുന്നില്ല. വിസ്മയാദരങ്ങളുടെ വിടർക്കണ്ണുകൾ കൊണ്ട് കാണാൻ ശ്രമിച്ച് പരാജിതനാകുമ്പോഴും കവിയുടെ പ്രാർത്ഥന, എന്റെ മുന്നിലെ ഈ കാഴ്ചയെ, സത്യത്തെ മറക്കരുത് എന്നാണ്. ഇതുതന്നെയാണ് ജിയുടെ കവിതയിലെ ആത്മസത്ത.

0: വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ ചിത്രീകരണം പൂർണ്ണമാകുന്നു. രചന ശ്രീകുമാർ മുഖത്തല, ആഖ്യാനം എസ് സാജുമോൻ, ശബ്ദ സാന്നിധ്യം എൻ ജെ ജോഷിലാൽ, കാവ്യാലാപനം സാക്ഷാത്കാരം രഞ്ജിനി വി ആർ, നിർവഹണം ടി വഹിദ.
1: യുവവാണിയിൽ അടുത്തതായി അമ്മു എസ് ബി അവതരിപ്പിച്ച ലളിതഗാനം.

0: ഇതുവരെ കേട്ടത് അമ്മു എസ് പി അവതരിപ്പിച്ച ലളിതഗാനം.
1: വാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. ശുഭരാത്രി.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം മഴ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സ്വയംവര പന്തൽ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമോനേനും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം.
1: Thank you.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണിനി. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു.

0: ഉൾപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ യു എൽ ബിയുടെ നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് യു എൽ ബികൾ, മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗര പാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർദക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരുന്നു. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർദക് PDSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തരവകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും

0: മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായും മന്ത്രാലയം അറിയിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി TC സിദ്ദിഖ് സന്ദർശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്ത് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷിവകുപ്പും ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. കൂടാതെ പാക്കേജിന് തുല്യമായി മെച്ചപ്പെട്ട സഹായം ദുരിതബാധിതരായ കർഷകർക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ഇതര വകുപ്പുകൾ എന്നിവയുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 13 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയ്, 29 നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ MyGOV ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സർഗം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: ആ ശിവൻ സാറേ, ആന ടീച്ചറെ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ദോ, ആ താഴെ ഇരിക്കുന്ന 10-ാം ക്ലാസ്സിലെ സുനിതയും കൂട്ടുകാരെയും കണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായി നിരോധിച്ചൊക്കെ നന്നായി. കുറഞ്ഞ പക്ഷം ഇവരൊക്കെ ഫോണിലേക്ക് നോക്കി ഇരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ആ മാഗസിനിലെ മോഡലുകളുടെ പടം നോക്കി, സ്വന്തം മുഖം കണ്ണാടിയിലൊക്കെ നോക്കി അവനങ്ങ് വല്ലാതെ സങ്കടപ്പെടുക. ഇടയ്ക്കിടയ്ക്കിതേ മുഖം ചുളിക്കുന്നു. ഫോണില്ലെങ്കിലും ഇവിടൊക്കെ ചിന്തകൾ ഇപ്പോഴും ഏതൊക്കെയോ ഒരു മായാലോകത്താ.
1: ആ സാറേ, സ്കൂളിൽ ഫോണില്ലെങ്കിൽ എന്താ, വീട്ടിൽ ചെന്നാൽ ഇതിലല്ലേ ജീവിക്കുന്നത്?
0: ആ
1: സാറിന് അറിയാവോ, ഇതിനെയാണ് പെർഫെക്റ്റ് ഇമേജ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. സുനിത വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് പുതിയ ജനറേറ്റീവ് ബ്യൂട്ടി AI 5.0 ഫിൽട്ടറുകളാണ്. തത്സമയം അവളുടെ മുഖത്തെ എല്ലുകളുടെ കടഞ്ഞ മാറ്റാനും കണ്ണിൻ്റെ നിറം മാറ്റാനും ചർമ്മത്തിൻ്റെ നിറം മാറ്റാനും ഒക്കെ ഈ ആപ്പുകൾക്ക് കഴിയും. സ്കൂളിലിരിക്കുമ്പോഴും പിള്ളേർ ഇതൊക്കെ ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത് സാറേ.
0: എന്ത് മാറ്റാൻ? അല്ല, അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്? ഈ പിള്ളേരിങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: അവിടെയാണ് പ്രശ്നം ദാസൻ സാറേ. ഈ പിള്ളേരുടെ വിചാരമൊക്കെ അവർക്ക് സൗന്ദര്യം ഇല്ലെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഈ സുനിതയുണ്ടല്ലോ, എന്റെ മുന്നിൽ വന്ന് ഒരേ കരച്ചിലായിരുന്നു.
0: എന്തിന്?
2: അവൾക്ക് അവളുടെ മൂക്കിന്റെ ആകൃതി ഇഷ്ടമല്ലത്രേ. ഇൻസ്റ്റാഗ്രാമിലെയും പിന്നെ ഈ പുതിയ മെറ്റാവരുടെയും ഓരോ ഇൻഫ്ലുവൻസർമാരുടെ മൂക്ക് കണ്ടിട്ട് അവക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നിട്ട് അവള് പറയുവാ, ടീച്ചറെ ഇത് നോക്കിയേ, എന്റെ ഈ മൂക്ക് വല്ലാതെ പരന്നതാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാൻ നാണക്കേടാണെന്ന്. എന്ത് ചെയ്യാനായിന്റെ സാറേ? പിന്നെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടേ അവൾ ആ മാഗസിനിലെ മോഡലുകളുമായിട്ടാണ് സ്വന്തം മുഖം താരതമ്യം ചെയ്ത് വിഷമിക്കുന്നത്.
0: മൂക്ക് പരന്നതാണ്.

0: ണോ കേക്കാൻ കൊള്ളാം. അല്ല, ഈ പിള്ളേരൊക്കെ എന്തിനാ വെല്ലവരുടെ ഒക്കെ മുഖം കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്?
1: സാർ, ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്താ സാർ ഇത് നോക്ക്, ഇത് 2026 ഒരു ടോപ്പ് ഇൻഫ്ലുവൻസർ ആണ്. ടാബിൽ നോക്ക് സാറേ, കോടിക്കണക്കിന് ആരാധകരുണ്ട്, കണ്ടില്ലേ?
0: ആ,
1: ഇതുപോലുള്ള ആൾക്കാരുടെ മൂക്കും കണ്ണും ഒക്കെ കണ്ടാണ് സുനിതയെ പോലുള്ളവർ വിഷമിക്കുന്നത്. നമുക്ക് സുനിതയോട് പറയാൻ പറ്റുന്നത്, ഈ രൂപം ഭൂമിയിലേ ഇല്ല, ഇതൊരു വെർച്വൽ ഹ്യൂമൻ ആണ്. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ ഉപയോഗിച്ച് നമ്മുടെ നിർമ്മിത ബുദ്ധി, അതായത് AI ഡിസൈൻ ചെയ്ത ഒരു രൂപം. മനുഷ്യർക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റാത്ത പെർഫെക്ഷൻ. സുഷിരങ്ങളില്ലാത്ത ചർമ്മം, കൃത്യമായ അളവിലുള്ള താടി. ഇതൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആളുകൾ ഇതൊക്കെ കണ്ട് ഉള്ളതാണെന്ന് വിചാരിക്കും.
0: എൻ്റെ ദൈവമേ, ഇല്ലാത്തൊരാളെയാണോ ഈ പിള്ളേർ അനുകരിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ മക്കളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? പ്രകൃതി നൽകിയ ആ രൂപത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് പേടിയാവുന്നു. നമ്മളെന്താ യന്ത്രങ്ങളെ പോലെയാകാൻ ശ്രമിക്കുകയാണോ?
2: ദാസൻ സാറേ, ഇത് വല്ലാത്തൊരു ചക്രവ്യൂഹമാണ്. ഇതിനെ സൈക്കോളജിയിൽ സ്നാപ്ചാറ്റ് ഡിസ്മോർഫിയ, അല്ലെങ്കിൽ ഇപ്പോൾ AI ഡിസ്മോർഫിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ആ ഡിജിറ്റൽ മാസ്കിനെയാണ് അവർ സ്നേഹിക്കുന്നത്. സ്കൂളിൽ വരുമ്പോൾ ആ മാസ്ക് അഴിച്ചു മാറ്റേണ്ടി വരുന്നു. ഫോൺ കയ്യിലില്ലാത്തപ്പോഴേ അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജന്മാരുടെ അടുത്ത് പോകുന്നത് തന്നെ അവരുടെ ഫിൽറ്ററിട്ട ഫോട്ടോകൾ കാണിച്ചുകൊണ്ടാണ്. ദാ, എനിക്ക് ഈ ഫോട്ടോയിൽ ആളെ പോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ട്.
0: പ്ലാസ്റ്റിക് സർജറിയോ? നമ്മുടെ നാട്ടിലോ, ഈ കൊച്ചു പ്രായത്തിലോ? എന്റെ ശിവൻ സാറേ, നമ്മൾ എന്ത് അധ്യാപകരാ, ഇത് നോക്കി നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ല, ഈ വിദ്യയൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും?
1: സാറേ, നമ്മൾ ഈ സ്കൂളിൽ ഫോൺ നിരോധിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. കുട്ടികൾ എന്തൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന അൽഗോരിതങ്ങൾ വളരെ കൗശലക്കാരാണ്. ആൻഡ് ടീച്ചർ പറഞ്ഞതുപോലെ, അവരൊരു ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ചൊരു ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചാൽ അടുത്ത നിമിഷം അവർക്ക് വരുന്ന സജഷൻ പ്ലാസ്റ്റിക് സർജറിയുടെയും സ്കിൻ ക്രീമുകളുടെയും പരസ്യമായിരിക്കും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ വിറ്റ് കാശാക്കുകയാണ് ഈ വലിയ കമ്പനികൾ. അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വരെ അവർ പണയപ്പെടുത്തുന്നു.
0: അപ്പോൾ സ്കൂളിലെ നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ലല്ലേ? ആ, അവരുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമുക്കൊക്കെ അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക?
2: അതിനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണം സാറേ. മഴ പെയ്യുന്നത് തടയുന്നതിനേക്കാൾ നല്ലതേ കുട പഠിക്കുന്നതാണ്. പുതിയ നിയമപ്രകാരം എഡിറ്റ് ചെയ്ത ചിത്രങ്ങളിൽ AI ലേബൽ വേണമെന്നുണ്ട്. പക്ഷെ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു പ്രായോഗികമായ വഴി ആലോചിക്കണം സാറേ. സാങ്കേതിക വിദ്യയുടെ പിന്നിലെ ചതിക്കുഴികൾ സ്കൂളിലെ IT ലാബ് വഴി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം.
1: എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അടുത്ത ആഴ്ച സ്കൂൾ അസംബ്ലിയിൽ നമ്മുടെ വലിയ പ്രൊജക്ടർ സ്ക്രീൻ ഉപയോഗിച്ച് ഒരു തത്സമയ പരീക്ഷണം നടത്താം. സ്കൂളിലെ ക്യാമറയിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അതെങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ AI സോഫ്റ്റ്വെയർ വഴി മാറ്റപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. മുഖത്തെ ഓരോ അടയാളങ്ങളും മായ്ച്ചു കളയുന്നത് അവർ ലൈവായിട്ട് കാണട്ടെ.
0: അല്ല, അത് ആ കുട്ടി അപമാനിക്കുന്നത് പോലെ ആകില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിൻ്റെ ഫോട്ടോ മാറ്റുന്നത് ശരിയാണോ?
2: ഇല്ല സാറേ, നമുക്കൊരു വോളണ്ടിയറെ ഉപയോഗിച്ച് അത് ചെയ്യാം. ഒരുപക്ഷെ ശിവൻ സാറിന്റെ തന്നെ ഫോട്ടോ നമുക്ക് എടുക്കാം. സാറിന്റെ മുഖത്തെ ആ ചെറിയ പാടുകൾ എങ്ങനെ മാഞ്ഞു പോകുന്നെന്ന് കാണുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ മത്സരിക്കുന്നത് ഒരു യന്ത്രത്തോടാണെന്ന്. ഡിജിറ്റൽ സാക്ഷരത എന്ന വെറും കമ്പ്യൂട്ടർ പഠിക്കലല്ല, സാങ്കേതിക വിദ്യയുടെ ചതി തിരിച്ചറിയൽ കൂടിയാണ്.
0: അത് കൊള്ളാം. അതോടൊപ്പം നമുക്കൊരു നോ ഫിൽറ്റർ ഡേ കൂടി അങ്ങ് ആവശ്യമല്ലോ. എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരികയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിവസം. ആനടിച്ചറേ, സുനിതയോട് നമുക്ക് പ്രത്യേകം സംസാരിക്കണം. അവൾക്ക് അവളുടെ ആ മൂക്കിനോടുള്ള വെറുപ്പ് അതങ്ങ് മാറണം. അവളോട് നമുക്ക് പറയാം, മോളെ, നിന്റെ ആ മൂക്കിൻ്റെ വശത്തുള്ള ചെറിയ പാട് നീ വീണപ്പോൾ ഉണ്ടായതാകാം. പക്ഷെ അത് നിന്റെ കഥയാണ്, അതങ്ങനെ മായ്ച്ചു കളയാനുള്ളതല്ല.
1: സാറേ, നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ചലഞ്ച് ബീയിങ് റിയൽ എന്നതാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥമായി ഇരിക്കുക. നമ്മളെ പോലെ തന്നെ ഇരിക്കുക ചുരുക്കത്തിൽ.

0: അസംബ്ലിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കാം. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഡിജിറ്റൽ നുണകളിൽ വിശ്വസിക്കില്ല, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വയ്ക്കില്ലെന്ന് അവർ തീരുമാനിക്കട്ടെ. ഫോണില്ലാത്ത സമയങ്ങൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുമുള്ള അവസരമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ.
1: ശരിയാണ് സാറേ. ഇത് കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകള് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപമിൻ എന്ന ഹോർമോണിനെ കുറിച്ചും അതെങ്ങനെയാണ് ലഹരിയായി മാറുന്നതെന്നും എല്ലാം നമുക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഓരോ ലൈക്കും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നത് താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ടാവണം. പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ ലൈക്ക് അവർക്ക് പെട്ടെന്ന് ഡോപ്പമിൻ റഷ് ഉണ്ടാവുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു ശൂന്യതയിലേക്കാണ് അവരെ നയിക്കുന്നതെന്ന് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ലൈക്ക് കുറയുമ്പോൾ വിഷമിക്കാനുള്ളതല്ല ജീവിതമെന്ന് അവർ പഠിക്കണം.
2: എനിക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അധ്യാപകരെ വെറുതെ ഇങ്ങനെ പുസ്തകം പഠിപ്പിച്ചാൽ പോരാ, ഈ ഡിജിറ്റൽ യുഗത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുകയും വേണം. ശിവൻ സാറേ, ആ പ്രോഗ്രാമിന് നമുക്കൊരു പേര് നൽകിയാലോ? മായ മാറട്ടെ, മനം തെളിയട്ടെ.
0: പേരൊക്കെ നമുക്ക് പിള്ളേരോട് ചോദിച്ചിട്ട് പിന്നീടാ സാറേ, പക്ഷെ ഐഡിയ കൊള്ളാം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി തുടങ്ങാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഫിൽറ്ററുകളില്ലാത്ത മുഖങ്ങളും മായം കലരാത്ത മനസ്സുകളുമാണ്. സമ്മതിച്ചു. IT എന്നാൽ വെറും കോഡിംഗ് മാത്രമല്ല, മനുഷ്യത്വത്തെ സംരക്ഷിക്കൽ കൂടിയാണെന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും.
1: ശരിയാണ് സാറേ, നമുക്ക് ഈ പ്രോജക്റ്റ് ഉടനെ തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ തടവറയിൽ നിന്ന് തീർച്ചയായിട്ടും മോചിപ്പിക്കണം. അവരുടെ ആത്മവിശ്വാസം ഫിൽറ്ററുകളിൽ നിന്നല്ല, അവരുടെ കഴിവുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
2: സുനിത ആ മാഗസിൻ അടച്ചു വെച്ചു. അവൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചത് ആ ഒന്നിച്ചെന്ന് ചിരിക്കുന്നു. ആ നിമിഷം ആ മുഖത്തെ തെളിച്ചം, അതാണ് യഥാർത്ഥ സൗന്ദര്യം. അതൊരേക്ക് നൽകാൻ കഴിയത്തില്ല.
0: സത്യം സാറേ, പിക്സലുകളേക്കാൾ വലുതാണ് ശ്വസിക്കുന്ന മനുഷ്യർ എന്ന് അവരെ തിരിച്ചറിയുന്ന കാലം വരും. അതിന് നമ്മുടെ പരിപാടി ഒരു നിമിത്തമാവട്ടെ.
2: അതെ.
3: വിട പറയാം ഫിൽറ്ററുകളോട്. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സന്ദീപ് സുരേഷ്, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്. ഇന്റർവെൽ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുടങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ആകാശവാണി, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ആദ്യം മോഹനരാഗത്തിൽ ദേവമുകുന്ദ എന്ന് തുടങ്ങുന്ന കുഞ്ചൻ നമ്പ്യാർ കൃതി കേൾക്കാം. ആദ്യതാളം

സുമമാല ധരശ്രീ. രാഗം ദുർഗ. ആദിതാളം മാന്നാർ ഗോപാലൻ നായർ രചിച്ചത്.

ഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഇനി കരുണാജലരാസേ, രാഗം ഖരഖരപ്രിയ, ആദ്യതാളം കെ സി കേശവപിള്ള രചിച്ചത്.

അവസാനമായി ധന്യാസി രാഗത്തിൽ കുളിർമതി വദനെ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

0: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഴയത്തും മുമ്പേ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്ര സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം. നീലഗിരി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന പി കെ ഗോപി, സംഗീതം മരകതമണി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ വി ടി മുരളി പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. രചന മലയത്തപ്പുണ്ണി, സംഗീതം ഹരിപ്പാട് KPN പിള്ള.